നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 14, ജൂൺ 28, ഞായറാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: జలి ప్రవిలసన్ని శీర్ష దేశాః శ్రీ వెంకటాచలపతే తవ సుప్రభాతం.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
2: വിവിധ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള വളരെ പഴയ ഒരു കഥ. ഒരു പിതാവ് തന്റെ മക്കൾക്കായി 17 ഒട്ടകങ്ങളെ കൊടുത്തു. തന്റെ മരണശേഷം 3 പേരും ഈ ഒട്ടകങ്ങളുടെ വീതിച്ചെടുത്തുകൊണ്ടുള്ളണമെന്ന് പറഞ്ഞ് വിൽപത്രം എഴുതി വെച്ചു. മൂത്ത മകന് 17 ഒട്ടകങ്ങളിൽ പകുതി സ്വന്തമാക്കാം. രണ്ടാമത്തെ മകന് 17 3/1, മൂന്നാമത്തെ മകന് 17 9/1 ഒട്ടകങ്ങളെ സ്വന്തമാക്കാം. ഇതായിരുന്നു നിബന്ധന. താമസിയാതെ പിതാവ് മരിച്ചു. വിൽപത്രം നോക്കി മക്കൾ 3 പേരും ഒട്ടകങ്ങളെ വിഭാഗിക്കാൻ തുടങ്ങി. 17 2/2, 3/1, 9/1 വിഭാഗിക്കാൻ അസാധ്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അവർ കലഹിക്കാൻ തുടങ്ങി. പല ദിവസങ്ങളിൽ ഇതേ ചൊല്ലി അവർ ശണ്ടയിട്ടത് മിച്ചം. പ്രശ്നത്തിൽ ഒരു തരത്തിലും പരിഹാരമുണ്ടാകുകയില്ല എന്ന് അവർക്ക് ബോധ്യമായെങ്കിലും ശണ്ട തുടർന്നു. ഒരു ദിവസം അവരോട് ആരോ പറഞ്ഞു, പട്ടണത്തിൽ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ വന്നിട്ടുണ്ടെന്നും അവർ അദ്ദേഹത്തെ പോയി കണ്ടു കാര്യം പറഞ്ഞു. അദ്ദേഹം തന്റെ വാഹന മൃഗങ്ങളുമായ ഒട്ടകത്തെയും കൊണ്ട് അവരുടെ വീട്ടിലെത്തി. ഒട്ടകത്തിന്റെ പുറത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴെ ഇറക്കിയിട്ട് അതിനെ 17 ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ നിർത്തി. ഇപ്പോൾ 18 ഒട്ടകം, അതിൽ 2/1 9 ഒട്ടകത്തെ മൂത്ത മകനും, 3/1 6 ഒട്ടകത്തെ രണ്ടാമത്തെ മകനും, 9/1 2 ഒട്ടകത്തിന്റെ മൂന്നാമത്തെ മകനും നൽകി. 3 പേർക്കും അവിശ്വസനീയമായി തോന്നിയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടതിനാൽ സന്തോഷിച്ചു. ആകെ 17 ഒട്ടകം. ആ മനുഷ്യന്റെ ഒട്ടകം അദ്ദേഹത്തിന് സ്വന്തവുമായി. 18-ാമത്തെ ഒട്ടകത്തിനെ കൊണ്ടാണ് കീറാമുട്ടിയായെന്ന് തോന്നിയത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ആ ബുദ്ധിമാനായ മനുഷ്യൻ സ്വന്തം ഒട്ടകത്തെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നാൽ ഒരു വീട്ടിലെ സഹോദരൻ ശേഷിക്കുന്ന കാലം ശണ്ട കൂടാതെ ജീവിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു തന്ത്രം പ്രയോഗിക്കുവാൻ അയാൾ മുതിർന്നത്. അദ്ദേഹം വിട്ടുകൊടുത്തത് തിരികെ ലഭിക്കുകയും ചെയ്തു. പലപ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള വീടുകളിൽ, തൊഴിൽ രംഗത്തെ യാത്രകളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിട്ടുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു ഇടപെടൽ, ഒരു വിട്ടുവീഴ്ച, ഒരു ത്യാഗം, ഒരു വിട്ടുകൊടുക്കൽ, ഒരു നഷ്ടം. ഇങ്ങനെ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരും. നമ്മുടെ നഷ്ടമാണ് മറ്റൊരാൾക്ക് നേട്ടമായി ഭവിക്കുന്നത്. എങ്ങനെയും നേട്ടമുണ്ടാക്കുക എന്നതിനേക്കാൾ മറ്റൊരാളുടെ നേട്ടത്തിനായി, സന്തോഷത്തിനായി ഒരു നഷ്ടം സഹിക്കാൻ തയ്യാറാണെന്നതാണ് മഹത്തായ കാര്യം. ശരിയായ മനോഭാവവും. നാം എപ്പോഴെങ്കിലും എന്തെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? മറ്റൊരാളുടെ ചുണ്ടിൽ ചിരിവിടരുവാൻ, മനസ്സിൽ സമാധാനം നിറയ്ക്കാൻ നമ്മുടേത് എന്തെങ്കിലും വിട്ടുകൊടുക്കേണ്ടി വന്നാൽ മടിക്കരുത്. നഷ്ടം ദൈവം നികത്തിത്തരും. നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അപ്പോൾ നമുക്കുള്ളത് വിട്ടുകൊടുക്കാനുള്ള പ്രേരണയുണ്ടാകും. ഏവർക്കും ശുഭദിനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സദ്വചനം, 9:45 കൃഷിജാലകം, 11:00 വണ്ടർ വേൾഡ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:30 മധുരഗീതങ്ങൾ, 3:30 ഓർമ്മ, 4:00 പോപ്കോൺ, 5:30 സിൽവർ സ്ക്രീൻ, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:00 ശുഭയാത്ര, 10:00 നിശാഗന്ധി.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാനശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും, ഇടുക്കിയിൽ ഡോക്ടർ ഐപ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ R വിവേക്കുമാറും, കാസർകോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 രോഗബാധയും 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. പി എസ് ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഖാനയ്ക്ക് വിജയം തൊടാനായില്ല. 31ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73ാം മിനിറ്റിൽ ഖാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയ ഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഖാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
0: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3ാം സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2ാം സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്ക് വെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
3: കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം ദാ നമ്മുടെയൊക്കെ കൺമുൻപിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണല്ലേ. നമ്മളിങ്ങനെ ജൂൺ മാസത്തിനോട് ഇങ്ങനെ അവസാനത്തെ ആഴ്ചയിൽ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. ജൂൺ മാസത്തിലെ അവസാനത്തെ ആഴ്ച എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവസാനത്തെ ഞായറാഴ്ചയാണെന്ന്. 28ാം തീയതി ഇതാ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ പുറത്ത് നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ് ആണല്ലേ. അത്യാവശ്യം ശാന്തമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊക്കെ പെയ്ത് തോർന്ന് ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന ക്ലൈമറ്റാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇന്നത്തെ മോർണിംഗ് കാണാനായിട്ട്. എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് പലരും രാവിലെ നല്ലൊരു മഴയൊക്കെ കിട്ടിയതുകൊണ്ട് മുതച്ചൊന്ന് ഓടിക്കിടന്ന് ഉറങ്ങുമായിരിക്കും എന്നെനിക്കറിയാം. എങ്കിലും ആശംസകളും വിശേഷങ്ങളും ഒക്കെ പറയാനുള്ള സമയമായിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടിയുള്ളത് ഞാൻ ആർജി അപർണയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0469273033 ആൻഡ് ആശംസകളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അയക്കാവുന്നതാണ് കേട്ടോ. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 9495730333 9495730333. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി സെറ്റിലായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ളവരുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതിൻ്റെ സേഫ്റ്റി എപ്പോഴും, അതിപ്പോൾ ഒരു ഇടിവ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ കൂടിയും സേഫ്റ്റി ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യും, വേറൊന്നുമില്ല, ഇൻഷുറൻസ് എടുക്കുക അല്ലേ. ഇൻഷുറൻസ് എപ്പോഴും നല്ലതാണ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്കാണെങ്കിലും നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ഒന്നും കഷ്ടത്തിലാവരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ആദ്യം ചൂസ് ചെയ്യുന്നത് ഇൻഷുറൻസ് ആയിരിക്കും അല്ലേ. എന്നാൽ ആ ഇൻഷുറൻസിന് ഒരു ദിവസമുണ്ട്. ഇന്ന് അതായത് ഇന്ന് ദേശീയ ഇൻഷുറൻസ് അവബോധ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നാഷണൽ ഇൻഷുറൻസ് അവയർനെസ് ഡേ ആണ്. എല്ലാ വർഷവും June 28 ദാ ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അടിയന്തര സാഹചര്യങ്ങൾ, ഞാനിപ്പോൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടിയന്തര സാഹചര്യങ്ങളിലോ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലോ ഒക്കെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ബിസിനസ്സിനും ഒക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളെ പരിരക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് പ്രധാനമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അവബോധം, എന്തിനാണ് ഇൻഷുറൻസ് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അതിൻ്റെ വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി എൻ്റെ ഒരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും June 28 നമ്മൾ ഇൻഷുറൻസ് അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ആ ഒരു ദിവസത്തിൻ്റെ ആശംസ ഞാനിവിടെ ഇങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്ന ദിവസം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒരുപാട് വാർത്തകൾ പറയാനുണ്ട്. ഇതിനൊക്കെ ഇടയിൽ നിങ്ങളുടെ ആശംസകളാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം കേട്ടോ. 0469273333. എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. സ്നേഹവും ബന്ധങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കണം, എങ്കിൽ മാത്രമേ കരയുമ്പോൾ കണ്ണീരൊപ്പാനും ചിരിക്കുമ്പോൾ കൂടി ചിരിക്കുവാനും തളരുമ്പോൾ താങ്ങായി മാറാനും കഴിയൂ. ശുഭദിനം നീരുന്നു എല്ലാ കൂട്ടുകാർക്കും. ടി അഷറഫ്, വെസ്റ്റ് കൈപ്പുറം. അഷറഫയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അലങ്കരിച്ചൊരു മെസ്സേജാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്, തോൽവികളിൽ തളരാതിരിക്കുക, കാരണം ജീവിതം എന്നത് ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു ഗണിതമല്ല, മറിച്ച് തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നേറേണ്ട ഒരു കലയാണ്. കയ്യിലുള്ളത് കുറഞ്ഞു പോകുമ്പോഴും മനസ്സിലുള്ളത് പകർന്നു നൽകാൻ മടിക്കരുത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റാഘോഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂർ. മുഹമ്മദക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ഗ്രീറ്റിംഗ് കാർഡ്സിലെ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് ഗുഡ് ബൈ.

0: പൊൻകുലരുളി ഭൂവി തറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു ഓ
1: ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ഒരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. രക്തബന്ധത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും ഒക്കെ മുത്തുകൾ കൊണ്ട് നമ്മൾ കോർത്തെടുക്കുന്ന മാസ്മരികമായൊരു ബന്ധം, അതാണ് സൗഹൃദം. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. അപർണ മോളെ, മോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസത്തിലൂടെ കടന്നു പോകുന്നവർക്കും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. WMHC മലപ്പുറം ഗ്രൂപ്പിന്റെ മീറ്റപ്പ് ആണ് ഇന്ന് കോട്ടക്കൽ പല്ലക്ക് റിസോർട്ടിൽ ഞങ്ങൾ കൂടുന്നു. 50 പേരുണ്ട്. കൂടെ പഠിച്ചിട്ടില്ലെങ്കിലും ഗ്രൂപ്പ് വഴി കിട്ടിയ സ്നേഹ സൗഹൃദങ്ങൾ. രാവിലെ 10 to 5 പാട്ടും പറച്ചിലും ഗെയിംസും എല്ലാം ഉണ്ട്. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ ഓർക്കാൻ കുറെ നല്ല നിമിഷങ്ങൾ കിട്ടും. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ എല്ലാവരുടെയും പ്രിയപ്പെട്ട റസീല സുധീറാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. റസീലത്തേക്കും പിന്നെ അഡ്മിൻമാരായ ബിന്ദ്യ, ദിൽഷാന, ജസിയ, സലീം, നദീറ എല്ലാ മെമ്പേഴ്സിനും ആശംസകൾ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ആശംസ പറയുകയാണ്. ഒപ്പം ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ അല്ലേ റസീലത്ത. അപ്പോൾ റസീലത്തയ്ക്കും അതുപോലെ തന്നെ അഡ്മിൻമാർക്കും ഒക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ആശംസ പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളുടെ മീറ്റപ്പ് അടിപൊളിയാകട്ടെ, ഒരുപാട് ഒരുപാട് ഓർമ്മകൾ കിട്ടട്ടെ, സന്തോഷം മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും നമ്മുടെയൊക്കെ സ്വന്തം പാചകറാണിയായ നദീർത്തയാണ്. നദീർത്തയ്ക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് തരുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മീറ്റപ്പിനൊക്കെ പോയി അടിപൊളിയായിട്ട് വരിക, പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയണം. അപ്പോൾ നല്ലൊരു ആശംസ തരുവാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാജപ്പൻ ചേട്ടനും നല്ലൊരു ശുഭദിനം ഞാനും അങ്ങോട്ട് തരുവാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ അനിത ചേച്ചിയാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പിക്ചർ മെസ്സേജാണ്. ഒരു കുഞ്ഞുമാവ് ഇങ്ങനെ രണ്ട് കുഞ്ഞരി പല്ലൊക്കെ കാണിച്ച് ഇങ്ങനെ ചിരിക്കുന്ന ഒരു പിക്ചർ മെസ്സേജാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അനിത ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് ക്ലൈമറ്റ് അപ്ഡേറ്റ് ആണ്. വെളിയിലേക്ക് നോക്കുമ്പോൾ കാലാവസ്ഥ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒരു മഴ പെയ്യാനുള്ള ചാൻസ് തോന്നുന്നില്ലേ? എന്നാൽ അത് വെറും തോന്നലല്ല, മഴ വരുന്നുണ്ട് എന്നാണ് എനിക്കിനി പറയാനുള്ളത്. അതായത് അടുത്ത 3 മണിക്കൂറിൽ നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് വെറൊന്നുമല്ല, എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊരറിയിപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. അവ ഇനി എവിടെയെങ്കിലും പോകാനായിട്ട് നിൽക്കുന്നവരാണ്, മഴയില്ല ഇപ്പം ഇല്ല ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കുഴ എടുക്കാതെ പോയാലേ ചിലപ്പോൾ വഴിയിൽ വെച്ച് പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് സൂക്ഷിക്കുക. എവിടെയെങ്കിലും പോകുന്നവരാണെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബാഗിൽ കുടയുണ്ടോ റെയിൻകോട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. മാത്രമല്ല അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുക. ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉറക്കമാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ മേ ബി പുറത്തു പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം മഴ വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഒരു പാട്ട് കേട്ടാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം എന്തായി എന്നറിയണ്ടേ? സമയം എന്തായി എന്ന് എന്നോട് ഇപ്പൊ ചോദിച്ചാൽ ഞാൻ പറയും 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ടെന്ന്. ഈ ഒരു ടൈമിൽ എന്റെ കൂടെ ഒരാളുണ്ട്, ആരാണ് എന്ന് നോക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് മോർണിംഗ്. അനിൽ ചേട്ടൻ മഴയായതുകൊണ്ട് പൊതുവെ മടിയാണ്. ഓക്കെ, അപ്പം എന്താണ് ഇന്നത്തെ ആശംസ?
1: എന്റെ ഫ്രണ്ട് ഉണ്ട്, രാജാവ്. ഞങ്ങൾ രാജേഷ് രാജേഷ് ഞങ്ങൾ രാജാവ് എന്ന് വിളിക്കുന്നു. രാജാവാണ് അഞ്ജു. അഞ്ജുവിന്റെ മോൻ ആദികുട്ടന്റെ ബർത്ത്ഡേ
0: ആദി. ഓക്കെ,
1: ആദിമോന് ഹാപ്പി ബർത്ത്ഡേ എന്ന് അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ലൊരു ഡേ. ഇന്ന് പോപ്പാസ് ഇതല്ലേ, പൾസ് പോളിയോ കൊടുക്കുന്നതല്ലേ?
0: അതെ അതെ.
1: പിന്നെ ആദ്യമായിട്ട് പോളിയോ കുളിക്കുന്നു കുടിക്കുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും എല്ലാ കുട്ടികൾക്കും ആശംസകളും നേരുന്നു. പോളിയോ പാഴാക്കാതെ എല്ലാ കുട്ടികളും കൊടുക്കുക. ചിലരൊക്കെ മറന്നു പോയിട്ടുണ്ടായി, അറിയത്തില്ല ആൾക്കാരോട്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തെങ്കിലും അത് ഓർമ്മിപ്പിച്ചത് എന്തെങ്കിലും നന്നായി. ഞാൻ എന്തെങ്കിലും ന്യൂസിൽ പറയാൻ ഓർത്തിരിക്കുകയായിരുന്നു. ചേട്ടന് നല്ലൊരു ഹാപ്പി സൺഡേ ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. പിന്നെ വിളിക്കുക, നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. മഴ ആയതുകൊണ്ട് അങ്ങനെ ആരും എണീറ്റിട്ടുണ്ടാവില്ല എന്നാണ് അനിൽ ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ വിളിച്ച് ആശംസ പറഞ്ഞിരിക്കുന്നത് ആദികുട്ടന് വേണ്ടിയിട്ടാണ്. എന്നാൽ പിറന്നാളാണ്, ആദികുട്ടന് നല്ലൊരു പിറന്നാൾ ആശംസ അതാ ഇവിടെ നൽകുകയാണ്. ഒപ്പം പൾസ് പോളിയോ ദിനം, ഇന്ന് പൾസ് പോളിയോ ദിനമാണ്. അപ്പം അതിന് മറന്നുപോകാതെ എല്ലാവരും കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ഒരു കാര്യം ഞാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? രഘു ചേട്ടൻ. എന്നാ ഉണ്ട് വിശേഷം? ചായ കുടിച്ചായിരുന്നോ? ചായയൊക്കെ കുടിച്ചു. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ? എല്ലാവർക്കും നല്ലൊരു ദിവസം അങ്ങ് കൊടുത്തേക്കാം അല്ലേ. ഓക്കെ, ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും തരുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. രഘു ചേട്ടനായിരുന്നു, ഇടയ്ക്ക് കോൾ കട്ടായോ എന്നൊരു ഡൗട്ട്. അപ്പം എന്തായാലും രഘു ചേട്ടൻ വിളിച്ചിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ കൊടുക്കാനാണ് പറഞ്ഞത്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അതാ രഘു ചേട്ടൻ്റെ വകയായിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ആരാണ് എന്ന് നോക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് ആണ്. നല്ല രണ്ട് തെഡ്ഡിക്കുട്ടന്മാർ ഇങ്ങനെ പുതപ്പിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നൊരു ഹായ് തരുന്നൊരു മെസ്സേജാണ് കേട്ടോ. വിജി ചേച്ചിയാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. വിജി ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ, എന്തുണ്ട് വിശേഷം? മണിച്ചിത്ര താഴിൻ്റെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ശോഭനയെ പോലെ ഉണ്ട്. ശോഭന ഇത് കേൾക്കണ്ട കേട്ടോ. ശോഭന മാം ഇത് കേൾക്കണ്ട, അല്ലെങ്കിൽ ശോഭന മാമിന് ഇഷ്ടമുള്ളവർ സ്നേഹിക്കുന്നവരൊന്നും ഇത് കേൾക്കണ്ട. ആദ്യം വന്ന് ദീപു ചേട്ടനെ ഒന്ന് ഓടിക്കും, പിന്നെ എന്നെ ഓടിക്കും. വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അടിപൊളിയായിട്ടുണ്ട്. അമൃത, ദീപ, അപർണ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപു ചേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദീപു ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഓക്കെ, ചേട്ടൻ എന്നെ ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ഓക്കെ, അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: രാജൻ മുത്തൂർ.
0: രാജൻ മുത്തൂർ. രാജൻ ചേട്ടൻ എന്നാണ്ട് വിശേഷം?
2: ഓ, വിശേഷം തന്നെ. മഴ രാവിലെ
0: മഴയാണ് വിശേഷം.
2: പിന്നെ
0: പറഞ്ഞോ.
2: അനിൽ വായ്പൂര് പറഞ്ഞു.
0: ആദികുട്ടൻ.
2: ആദികുട്ടൻ നല്ലത്. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്,
0: പറഞ്ഞോ.
2: അഞ്ജു കൃഷ്ണകുമാർ ചുമത്ത. ഇവർക്കും നല്ലൊരു ആശംസ. പിന്നെ രജിത ചോത്ര, മിനി റെജി, ഇവർക്കെല്ലാവർക്കും നല്ലൊരു ആശംസ. പിന്നെ മാസത്തിന്റെ എല്ലാവർക്കും.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് രാജൻ ചേട്ടനായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ആശംസയാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ആദികുട്ടൻ ആശംസ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ജു കൃഷ്ണകുമാർ, മഞ്ജു ചേച്ചിക്ക് ഫാമിലിക്ക് നല്ലൊരു ആശംസ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആശംസ തന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. ഹായ് അപർണ, ത്രിമൂർത്തീസിന്റെ കുളിർമയുള്ള പ്രഭാതവന്ദനം. സൂര്യൻ ഇനിയും മേഘയവനികയുടെ തിരശീല നീക്കിയിട്ടില്ല, എങ്കിലും പ്രഭാതം പിറന്നു കഴിഞ്ഞു. ചാരനിറമുള്ള വെളിച്ചം മഴനൂലുകളിലൂടെ അരിച്ചിറങ്ങി ഒരു സ്വപ്നം പോലെ പരക്കുന്നു. ഇലച്ചാർത്തുകളിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികൾ ചെറിയ സ്ഫടിക കണം ചെറിയ സ്ഫടികം കണക്കി തിളങ്ങുന്നു. ഓരോ തുള്ളിയിലും ഒരു പ്രപഞ്ചം ഒളിഞ്ഞിരിക്കുന്നു. മഴയുള്ള പ്രഭാതത്തിൽ ഒരു പ്രത്യേക മൗനമുണ്ട്. മഴയുടെ കമ്പിളി പുതപ്പും പുതച്ച് പുസ്തകത്താളുകൾക്കിടയിലൂടെ മഴയുടെ ആശ്ലേഷണത്തിന്റെ ഈണവുമായി ഇന്നലകളിലെ ദുഃഖങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞ് പുതിയൊരു ദിനം മുന്നിൽ നിവർത്തിവെക്കുകയാണ് ഈ പ്രഭാതം. നനുനനുത്ത കാറ്റ് ജനാലകളിലൂടെ കടന്നു വന്ന് കവിളിൽ തലോടുമ്പോൾ തോന്നും പ്രകൃതി എന്നോട് മാത്രമായിട്ട് എന്തോ സ്വകാര്യം പറയുകയാണെന്ന്. ആ സ്വകാര്യവും കേട്ട് ചായക്കോപ്പയിൽ നിന്നും പറക്കുന്ന ആവിയുടെ ഗന്ധവും ആസ്വദിച്ച് ചായയും കുടിച്ച് ഇന്നത്തെ എന്റെ പ്രഭാതം തുടങ്ങുകയായി. വിശേഷ ദിവസമുള്ള എല്ലാവർക്കും പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്കും സൗഹൃദവാണിയോടൊപ്പം ശുഭദിനാശംസകൾ നേരുന്നു. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ്. ത്രിമൂർത്തീസിൽ നിന്ന് അനിൽ ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഈ മഴയെയും ഈ മഴ കൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുന്ന ഈ ഒരു ക്ലൈമറ്റിനെയും ഇത്രയും ഭംഗിയായിട്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും നല്ലൊരു മോർണിംഗ് നമ്മുടെ ത്രിമൂർത്തീസ് അനിൽ ചേട്ടനും ഞാൻ അങ്ങോട്ട് ആശംസിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു ചെറിയ പാട്ടിലേക്ക് പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടോടെ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് അപർണ മോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കുമരകം ശീപചീചിക്കും നദീർത്തിക്കും അനിൽകുമാറിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ, മിനി ബാബു. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മിനി ചേച്ചി ഉണ്ട്, നമ്മുടെ മിനി റജി. മിനി ചേച്ചി വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിലേക്ക് പോവാം. അവഗണിക്കപ്പെടുന്ന കൊട്ടാരങ്ങളിൽ അപേക്ഷിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അർഹിക്കുന്ന സ്ഥലങ്ങളിൽ അന്തസ്സോടെ നിൽക്കുന്നതാണ്. അനുയോജ്യമായ ഇടത്ത് സാന്നിധ്യം അറിയിക്കുക, അല്ലാത്തിടത്ത് നിന്നും മാറി നിൽക്കുക. ശുഭദിനം. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. ആദ്യക്കുട്ടിന് നല്ലൊരു ആശംസ, റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ. അപർണക്കുട്ടി, അമൃതക്കുട്ടി, ദീപക്കുട്ടി നല്ലൊരു ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട് മിനി റജി. മിനി ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഒരാളെ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അവരെ മാത്രമല്ല, നമ്മുടെ പഴയ ചിരിയും സമാധാനവും നമ്മുടെ ആ പഴയ മനുഷ്യനുമാണ് കേട്ടോ. ഒടുവിൽ അവരും പോകും, നമ്മുടെ സന്തോഷങ്ങളും പോകും. ശുഭദിനം. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ് ദീപകുട്ടി, അമൃത ഗർദ്ദേക്കുട്ടി, റേഡിയോ ഫാമിലി. ഞാൻ ശോഭന ഫാനാണ്. ആരോ ശോഭന ചേച്ചിയെ കുറ്റം പറഞ്ഞു ഓക്കെ, ഫിലിമിലും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശോഭന ചേച്ചീനെ കുറ്റം പറഞ്ഞല്ല, ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അത് ശോഭനേനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞതാണ്. അത് അത് ശോഭന ചേച്ചീനെ കുറ്റം പറയണ പോലെ തന്നെയാണ്, നമുക്ക് അങ്ങ് അംഗീകരിക്കാം. എന്തായാലും അനിൽ ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടന് നല്ലൊരു മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അങ്ങനെ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അതിൽ മണിച്ചിത്രത്തിലുള്ള ആ ഒരു ശോഭന മാം ബുക്കൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു സോങ് വരുമല്ലോ, വരുവാനില്ലാരും എന്ന് തുടങ്ങുന്ന സോങ്, ആ സോങ്ങാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇട്ടത്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഹായ് ഗുഡ് മോർണിംഗ്, നമസ്കാരം, സുപ്രഭാതം, അപർണ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. സുഖം തന്നെയല്ലേ? അതെ, സുഖം തന്നെയാണ് കേട്ടോ. അപർണയ്ക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ശുഭദിനം നേരുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നദീർത്തിക്ക് നല്ലൊരു ആശംസ നേരുന്നു. നല്ല നല്ല ദിവസങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. കുമരകം ടി ആൻ ഡി കെ നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, എൻ്റെ ദേവൂട്ടിന് നല്ലൊരു ദിവസം നേരുന്നു. സിറാജ് വയനാടിനും എല്ലാ ചങ്കുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു. പ്രേമ, പ്രേമ ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാനും അങ്ങോട്ട് നേരുകയാണ് കേട്ടോ. നല്ല ദിവസമാകട്ടെ, നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മിനി ബാബു, ഓക്കെ ചേച്ചി, നല്ലൊരു ദിവസം തന്നെ കൊടുത്തേക്ക് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് അപർണ മോളെ, ഇന്ന് മീറ്റപ്പിന് പോകുന്ന നദീർത്തിക്ക് നല്ലൊരു ആശംസ അറിയിക്കണേ. പിന്നെ വിജയമ്മ ചേച്ചിക്കും ജലജ ചേച്ചിക്കും പ്രേമ ചേച്ചിക്കും മുഹമ്മദിക്കും മുഹമ്മദിക്ക വടക്കേ ഭവനൂർ കേട്ടോ. രാജപ്പൻ ചേട്ടൻ, മോഹനൻ ചേട്ടൻ, ഗീത ചേച്ചി, ലേഖ ചേച്ചി, ആത്മീയ ചേച്ചി, ലില്ലിക്കുട്ടി ചേച്ചി, ലീസി ചേച്ചി, സുലഭ ചേച്ചി, അന്ന ചേച്ചി, സുനിൽ ചേട്ടൻ, അങ്ങനെ തുടങ്ങുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അപർണ മോൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറാജേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സിറാജേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആശംസകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു കുട്ടിപ്പാട്ടിലേക്ക് പോയാലോ എന്നൊരു ആലോചന ഇങ്ങനെ വരികയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഞാൻ കയറുമ്പോൾ തമിഴ് സോങ് അങ്ങനെ വെക്കാറില്ല, എങ്കിലും ഗുരുവായൂരപ്പ എന്നുള്ള സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് വെച്ചാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു സൂപ്പർ സോങ്ങിലേക്കാണ്. പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഹിറ്റാകുന്ന അതിലടി മൂവിയിലെ അമ്മ പുതപ്പ എന്നുള്ള സോങ്ങിലേക്കാണ് കേട്ടോ. ആ ഒരു പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ ഒരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ആ, ഇതാരാണ്?
1: അതെ, ഇന്ന്
0: സ്ത്രീ ശബ്ദം ഒന്നും ഇന്ന് റേഡിയോയിലൂടെ മുഴകി കേട്ടില്ല, ഞാൻ മാത്രമാണ്. സത്യമാണ്, മഴയായതുകൊണ്ട് പലരും ഉറക്കത്തിലാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കുറച്ചുപേര് ഉണർന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ആരാണ് വിളിക്കുന്നത്? ചുമത്രയിൽ നിന്ന്. അമ്മോ, എത്ര പേരുണ്ട്? അല്ല, എത്ര പേരുണ്ട്? അല്ല, ഗീതാ ചുമത്രയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഗീത ചേച്ചി, ഞാൻ വെറുതെ ചോദിച്ചേ, എനിക്ക് മനസ്സിലായി. ചായ കുടിച്ചായിരുന്നോ?
1: ചായ, കാപ്പി കുടിച്ചു. ഇനി ചായ ഇപ്പൊ ഇടും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കടും കാപ്പി.
0: അപ്പൊ എന്തായാലും എന്താണ്?
1: പിന്നെ എന്റെ രണ്ട് ഉണ്ണിക്കണ്ണന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. ഉറക്കോ? നല്ല അടിപൊളി ഉറക്കോ, പതിച്ചു മൂടി
0: ആണല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്
1: ആശംസ? അവർക്കൊരാശംസ. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച ആദിത്യ മോന് ഒരാശംസ. പിന്നെ നദീറക്കുട്ടിയും കൂട്ടുകാരെല്ലാം ഒത്തുകൂടുമല്ലേ.
0: അതെ അതെ.
1: ആ അപ്പൊ അവർക്ക് പ്രത്യേക ഒരാശംസ. എല്ലാ അടിപൊളിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ആദിത്യ മോനും ആകാശ് മോനും സിറാജുവായന എന്നവർക്ക് സിറാജിനൊക്കെ കുറെ നാളെ ഒരു വിശ്വസ് പറഞ്ഞിട്ടാണ്. അപ്പൊ സിറാജിനും ഒക്കെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് പേരിങ്ങനെ കേട്ടിട്ടുണ്ട്. ആരും ഒന്നും വിചാരിക്കേണ്ട, ഞാൻ ഓരോരുത്തരുടെ പേര് ഓരോ ദിവസം ഒക്കെ ആയിട്ട് പറയാം.
0: എല്ലാവർക്കും നല്ലൊരു ആശംസ.
1: അപർണമോൾക്കും എന്റെ കാതോനും കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.
0: ലാസ്റ്റ് ഓർമ്മ പറഞ്ഞില്ലെങ്കിൽ കലാപം ഉണ്ടാക്കും ഞാനോട്. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
1: തീർച്ചയായിട്ടും പറയാം. വർണ്ണകുട്ടിയുടെയും ദീപകുട്ടിക്കും അമൃതകുട്ടിക്കും മൂന്നുപേർക്കും എല്ലാവരും.
0: താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അങ്ങോട്ട് തരുവാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. എന്നെ വിളിക്കുക. അങ്ങനെ നമ്മളെ വിളിച്ചിട്ടുള്ളത് ഗീത വിശ്വനാഥ്, ഗീത ചേച്ചിയാണ് കേട്ടോ, ചുമത്രയിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞിട്ടുണ്ട്. സിറാജേട്ടനൊക്കെ ഒരു ആശംസ പറഞ്ഞിട്ട് കുറെ നാളായതുകൊണ്ട് സിറാജേട്ടൻ ഒരു ആശംസ പറഞ്ഞിട്ടുണ്ട്. ആദികുട്ടന് അതുപോലെ തന്നെ ആദിത്യൻ മോനും അതുപോലെ തന്നെ ആകാശ് മോനും ഒക്കെ നല്ലൊരു ആശംസ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കൈമാറുകയാണ്, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, ഞാൻ ശീബ കുമരകം. ഇവിടെ നല്ല മഴയാണ്, ഞാൻ പള്ളിയിൽ പോകാൻ ഒരുങ്ങുകയാണ്. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. സഹൃദവാണി കൂട്ടുകാർക്കും മിനി ബാബുവിനും അമ്പിളിക്കും അതുപോലെ തന്നെ സിന്ധുകുട്ടിക്കും പ്രേമ ബാബുരാജനും നദീറയ്ക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുകിടുകാച്ച് ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആശംസകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഒരു മഴയുടെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം പേർക്കും മടി എന്ന് പറഞ്ഞൊരു സാധനം വരും. അത് പണ്ട് മുതലേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ അങ്ങോട്ട് മടിയാണ്. പിന്നെ അമ്മ ഇങ്ങനെ ചൂരലെടുത്ത് പ്രയോഗിക്കണം, എന്നാലേ പോവുള്ളൂ പലരും. ഞാനല്ല കേട്ടോ, ഞാൻ നല്ല കുട്ടിയായിരുന്നു. അപ്പൊ എന്തായാലും ഈ മഴയിൽ മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സാധാരണ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഒരുപാട് കോള് വരുന്നതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും മഴയാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇന്ന് ബാധിച്ചിരിക്കുന്നത്. മഴ കാരണം മടി പിടിച്ചിരിക്കുകയാണ് കുറേ പേര്. അപ്പം മടി പിടിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണെങ്കിൽ, ഇത് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണിക്കണ്ണന്മാർ രണ്ടുപേരും ഇങ്ങനെ ഉറങ്ങുകയാണ്, പുതപ്പിനടിയിൽ സുഖമായിട്ട് ഉറങ്ങുകയാണ്, അവർക്ക് നല്ലൊരു ആശംസ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മഴ കാരണം ഇന്നൊരു സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ മടി പിടിച്ച് പൊതുവെ ഇങ്ങനെ എന്താ പറയുക, മടി പിടിച്ച് ഉറക്കമൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്, നല്ലൊരു ആശംസ തരുകയാണ്. ഇന്ന് മോർണിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടായേനെ. അപ്പോൾ എന്തായാലും ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് പതി എനിക്കിവിടുത്തെ ടാറ്റ പറയാൻ സമയമായിരിക്കുകയാണ്. 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആകുമ്പോൾ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് അങ്ങ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്ഫസ് 90.4 ലൂടെ.

0: കഥകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്
0: 8:00. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ഗ്രേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 FM ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയോധ്യ രാമക്ഷേത്രത്തിലെ കോടികളുടെ സംഭാവന കൊള്ളയടിച്ചതിൽ പഴുതടിച്ച് അന്വേഷണത്തിന് പ്രത്യേക സംഘം. 2020 മുതൽ ലഭിച്ച മുഴുവൻ സംഭാവനകളുടെയും കണക്ക് പരിശോധിക്കും. 2020 ഫെബ്രുവരി 5 കേന്ദ്ര ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. എം ജി സർവകലാശാലയ്ക്ക് പിന്നാലെ കേരള കാർഷിക സർവകലാശാലയിലും ഗവർണർ രാജേന്ദ്ര ആർലിക്കർ ഏകകക്ഷിയുമായി വി സിയെ നിയമിച്ചു. നിലവിൽ വി സിയായ ഡോക്ടർ ബി അശോകനെ മാറ്റി പകരം നിയമിക്കുന്നതിന് 3 പാനൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചാൻസലറായ ഗവർണറെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ പാനൽ തള്ളിയാണ് കാർഷിക സർവകലാശാലയിൽ തന്നെ ഡോക്ടർ ടി സജിത റാണിയെ വി സിയായി നിയമിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. മുട്ടിൽ മരമുറി കേസ് ലേലം തടഞ്ഞു. മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പ് പിടിച്ചെടുത്ത മരങ്ങൾ ലേലം ചെയ്യുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. പ്രതിയായ റോഷി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എസ് ഈശ്വരന്റെ ഇടപെടൽ ഉത്തരവുണ്ടായത്. സ്വർണം പവന് 880 രൂപ കൂടി 1,55,060 രൂപയായി. ഗ്രാമിന് 110 രൂപ കൂടി 13,195 രൂപയുമായി. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് 5 താഴെയുള്ള 19.8 കുഞ്ഞുങ്ങൾക്ക് ഞായറാഴ്ച പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകും. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനയുടെ കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: എടാ, നിനക്കറിയാലോ എനിക്കിവളോട് ഭയങ്കര പ്രണയമാണെന്ന്. എത്ര കാലമായി പിന്നാലെ നടക്കുന്നു.
1: ആ നിങ്ങളുടെ പഴയ വയസ്സായി അവിടെ ഉണ്ടാവും, അവരെ പോയി കണ്ടുപിടിച്ചിട്ടോ.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫെസ്റ്റ് 90.4 രാഗലയത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന. കഴിഞ്ഞയാഴ്ച നമ്മൾ പരിചയപ്പെട്ട ഹിന്ദോളം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അതിമനോഹരമായ മറ്റൊരു രാഗവുമായിട്ടാണ് ഞാൻ ഈ ആഴ്ച എത്തിയിരിക്കുന്നത്.

28-ാമത്തെ മേളകർത്ത രാഗമായ ഹരി കാംബോജിയുടെ ജന്യരാഗമായ ഖമാസ് എന്ന് നമ്മൾ കർണാടക സംഗീതത്തിലും ഖമാജ് എന്ന് ഹിന്ദുസ്ഥാനിയിലും വിളിക്കുന്ന ഖമാസാണ് നമ്മളുടെ ഈ ആഴ്ചയിലെ രാഗം.

ഇങ്ങനെയൊരു ദരുവർണം മുത്തയ്യ ഭാഗവതര് രചിച്ച് ഖമാസില് വളരെ പോപ്പുലറായിട്ട് ഉള്ള ഒരു വർണ്ണമാണ്. ധാരാളം കൃതികൾ നമുക്ക് ഖമാസിൽ കാണാൻ സാധിക്കും. വർണ്ണം, അതേപോലെ തന്നെ സ്വരജതികൾ, ജാവളികൾ, പദങ്ങൾ ഒക്കെ നമുക്ക് ഖമാസിൽ ലഭ്യമായിട്ട് ഉണ്ട്. ധാരാളം സിനിമാ ഗാനങ്ങളും ധാരാളം ഭക്തിഗാനങ്ങളും, സിനിമാ ഗാനങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദിയിലും, ഖമാജ് ധാട്ട് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയതുകൊണ്ടും കൂടെ ധാരാളം ഹിന്ദി സിനിമാ ഗാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തമിഴിലും മലയാളത്തിലും ഒക്കെ ധാരാളം സിനിമാ ഗാനങ്ങൾ നമുക്ക് ഖമാസിൽ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും പോപ്പുലറായിട്ടൊക്കെയുള്ള കുറച്ച് പാട്ടുകളും കൃതികളും ഒക്കെയാണ് ഇത്തവണ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഖമാസ് ഒരു ഷാഡവ വക്ര സമ്പൂർണ രാഗമാണ്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ പരിചയപ്പെട്ടത് ഔടവ രാഗങ്ങളെ അല്ലെങ്കിൽ ഔടവ സമ്പൂർണ രാഗങ്ങളെ ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന രാഗം ഷാഡവ വക്ര സമ്പൂർണമാണ്. ഇതിനു മുൻപ് ഒരു വക്രരാഗം നമ്മൾ പരിചയപ്പെട്ടത് രീതിഗൗളയാണ്. അപ്പോൾ വക്രരാഗം എന്ന് പറഞ്ഞാൽ സ്വരങ്ങളെ ഒരു സിഗ്സാഗ് പാറ്റേണിൽ ഇടകലർത്തി ഉപയോഗിക്കുന്ന രാഗങ്ങൾക്കാണ് വക്രരാഗങ്ങൾ. സമ്പൂർണ രാഗം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങളും ഉള്ളത്. ഷാഡവ സമ്പൂർണം എന്ന് പറഞ്ഞാൽ, ഷാഡവ രാഗം എന്ന് പറഞ്ഞാൽ ആരോഹണ അവരോഹണ ക്രമത്തിൽ 6 സ്വരങ്ങൾ ഉള്ള രാഗങ്ങളെയാണ് ഷാഡവ രാഗങ്ങൾ. അപ്പൊ നമ്മൾ ആരഭി, എനിക്ക് തോന്നുന്നു നമ്മൾ ആരഭി രാഗം ഒരു എപ്പിസോഡിൽ പരിചയപ്പെട്ടിരുന്നു. ആരഭി ഒരു ഷാഡവ സമ്പൂർണ രാഗമാണ്. അപ്പോ അതേപോലെ തന്നെ ഖമാസിന്റെ ആരോഹണത്തിൽ ഷാഡവ സ്വരങ്ങൾ 6 സ്വരങ്ങളാണ്. സമാഗമ പധനിസ, അങ്ങനെ രീ ഇല്ലാതെ ബാക്കി എല്ലാ സ്വരങ്ങളും ഉള്ള ആരോഹണവും, തിരിച്ച് അവരോഹണത്തിലേക്ക് വരുമ്പോൾ എല്ലാ സ്വരങ്ങളും സനിദ പമഗരീസ. അപ്പോൾ എല്ലാ സ്വരങ്ങളും സ നീത പമഗരീസ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഖമാസിന്റെ ആരോഹണ അവരോഹണ ക്രമം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഖമാസിനെ ഷാഡവ സമ്പൂർണ വക്രരാഗം എന്ന് പറയുന്നത്. ശൃംഗാര രസപ്രധാനമായ ഒരു രാഗം കൂടിയാണ് ഖമാസ്. ഖമാസിനെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ശൃംഗാര രസം അല്ലെങ്കിൽ അനുരാഗം, പ്രണയം ഒക്കെ ധാരാളമായിട്ട് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു രാഗം. ഭക്തി മറ്റൊരു പ്രധാനപ്പെട്ട ഭാവമാണ് ഈ രാഗത്തിന്റെ. പക്ഷെ അതിനെല്ലാം ഉപരി നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ആഹാ എത്ര രസമാണ് ആ കുഞ്ഞിന്റെ കൊഞ്ചൽ കണ്ടോ, ആ ചിരിയും കൊഞ്ചലും ഒക്കെ കണ്ടോ എന്ന് നമ്മൾ പറയാറില്ലേ. അങ്ങനെ കൊഞ്ചി ഉപയോഗിക്കാൻ സാധിക്കുന്ന അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗമാണ് ഖമാസ്. പാടുന്നത് കൊഞ്ചി പാടുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഈ ഖമാസിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അത്രയ്ക്കും മനോഹരം ആയിട്ടുള്ള ഒരു രാഗമാണ് ഖമാസ്. തമിഴ് പാൻ സിസ്റ്റത്തിൽ ഇതൊരു വളരെ പഴയ രാഗമാണ് എന്നാണ് പറയുന്നത്. വളരെ എൻഷ്യൻ്റ് ആയിട്ടുള്ള രാഗമാണ്. അതേപോലെ തന്നെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള, വളരെ എൻറ്റൈസിങ് ആയിട്ടുള്ള ഒരു രാഗമാണ്. തമിഴ് പാൻ സിസ്റ്റത്തിൽ ഈ രാഗത്തിനെ വിളിച്ചിരുന്ന പേര് പഞ്ചചാമരം എന്നാണ്. അങ്ങനെയാണ് ഈ രാഗം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് പേര് ഖമാസ് എന്ന രീതിയിലേക്ക് മാറിയത് എന്നാണ്. അപ്പോൾ അത്രയ്ക്കും പഴയ രാഗമാണ് എന്നുള്ളതാണ് ഈ രാഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഓ

ശങ്കരാഭരണം എന്ന ക്ലാസിക് മൂവികളിലൊന്നായ ആ ചിത്രത്തിൽ എസ് പി ബിയുടെ ശബ്ദമാധുര്യത്തിൽ നമ്മൾ കേട്ടതാണ് അല്ലേ? ആ ഗാനം മൈസൂർ വാസുദേവാചാർ എഴുതിയ ഖമാസിലുള്ള ഒരു കൃതിയാണ്. സംഗീതം പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ഒരു സ്വരജതിയാണ് ഖമാസിലുള്ള ഒരു സ്വരജതി. സാംബശിവ യനവേ എന്ന ഒരു സ്വരജതി, അത് മിക്കവാറും ഒക്കെ എല്ലാ മ്യൂസിക് സ്റ്റുഡൻസും പഠിക്കുന്നതാണ്. നമ്മൾ ഒരു രാഗത്തിനെ പരിചയപ്പെടുമ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഗീതങ്ങളും സ്വരജതികളും ഒക്കെയാണ് പഠിക്കുക. അപ്പോൾ അതിൽ ഖമാസിൽ എല്ലാവരും പഠിക്കുന്ന ഒരു കൃതിയാണ് ഈ

അങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്വരചതി. അതേപോലെ തന്നെ ത്യാഗരാജ സ്വാമികളുടെ സുജന ജീവന, സീതാപതി, ദീക്ഷിതരുടെ സാരസതള, അങ്ങനെ സന്താന ഗോപാലകൃഷ്ണം, അങ്ങനെയൊക്കെ ധാരാളം പീസസ് നമുക്ക് ഖമാസില് കാണാൻ സാധിക്കും. മറാഠി അഭംഗ്സ് ഒരുപാട് നമുക്ക്, മറാഠി ഒരു അഭംഗ് താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ പോയാൽ ധാരാളം അഭംഗ് കേൾക്കാൻ സാധിക്കും. അഭംഗൊക്കെ ഒരുപാട് ഖമാസ് രാഗത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഹിന്ദുസ്ഥാനിയിലെ ഖമാസും അല്ലെങ്കിൽ ഖമാജും നമ്മളുടെ കർണാട്ടിക് ഖമാസും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും പ്രയോഗത്തിലാണ് ഉണ്ടാവുക, ചെറിയ വ്യത്യാസങ്ങൾ. അതിൻ്റെ സ്വരസഞ്ചാരം അല്ലെങ്കിൽ അതിൻ്റെ സ്വര പാറ്റേണൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഉപയോഗത്തിലാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവാറുള്ളത്, അല്ലെങ്കിൽ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഹിന്ദിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കഭി അൽവിദ നാ കെഹന എന്നൊരു ചിത്രം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഷാരൂഖ് ഖാൻ മൂവിയാണ്. അതിലെ മിത്വ എന്നൊരു ഖവാലി ടൈപ്പ് ഒരു ഒരു ഗാനമുണ്ട്. ആ ഗാനം ഏതാണ്ട് ഒരു ഖമാജ് ഒരു ട്രാക്കിലാണ് ഓടുന്നത്. പൂർണ്ണമായിട്ടും ഖമാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പല പല പല ഫോറിൻ നോട്ട്സും നമ്മൾ ഈ സിനിമാ ഗാനങ്ങളുടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിൽ ആ ഒരു പാട്ടിന്റെ ഒരു ട്രാക്ക് നോക്കിക്കഴിയുമ്പോൾ അത് ഈ ഒരു ഖമാജ് ഒരു ട്രാക്കിലാണ് അത് ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗാനം കൂടിയാണ് ഈ മിത്വ. അപ്പൊ നമുക്കത് കേട്ടിട്ട് വേഗം വരാം.

എന്നോട് പലരും മെസ്സേജ് അയച്ചിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ പറയണം, ഈ രാഗങ്ങളിൽ, അതായത് ഈ ആരോഹണ അവരോഹണത്തിലൊക്കെ ഉപയോഗിക്കുന്ന സ്വരങ്ങളുടെ ഒരു കൃത്യത കൂടെ പറയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ നമ്മളുടെ സമ്പ്രദായം അനുസരിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഖമാസിൽ ഉപയോഗിക്കുന്നത് ഷഡ്ജം, അതായത് സ, അന്തരഗാന്ധാരം, അതായത് ഗാത്രി എന്ന് നമുക്ക് എളുപ്പത്തിന് പറയാം. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്വരങ്ങൾക്കും സ, പ, അതേപോലെ താരസ്ഥായി സ, ഈ മൂന്ന് അക്ഷരങ്ങൾ ഒഴിച്ച് അല്ലെങ്കിൽ ഈ മൂന്ന് നോട്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ടിനും വേരിയേഷൻസ് ഉണ്ടെന്ന്. ഗാവൺ, ഗാ ടു, ഗാ ത്രീ, രീ വൺ, രീ ടു, രീ ത്രീ, അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഖമാസിൽ ഉപയോഗിക്കുന്നത് അന്തരഗാന്ധാരം അല്ലെങ്കിൽ ഗാ ത്രീ. ഇനി ശുദ്ധമധ്യമം, അതായത് സാധാരണ മാ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പഞ്ചമം. ഇനി ചതുശ്രുതി ധൈവതം എന്ന് പറയും, ധാ ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൈശിക നിഷാദം ആണ് നമ്മൾ ആരോഹണത്തിൽ ഉപയോഗിക്കുന്നത്, അതായത് നി ടു. പിന്നെ ചതുശ്രുതി ഋഷഭം ആണ് നമ്മൾ അവരോഹണത്തിൽ ഉപയോഗിക്കുന്നത്, അതായത് രീ ടു. ബാക്കി എല്ലാ നോട്ട്സും അതേപോലെ തന്നെ. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഖമാസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഗാ വൺ, ഗാ ടു, ഗാ ത്രീ ഒക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതിനെ നമ്മൾ ഒരു സമ്പ്രദായത്തിൽ അതിൻ്റെയൊക്കെ പേര് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, കൈശിക നിഷാദം, കാകളി നിഷാദം, അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. ഇനി വളരെ എന്താ പറയുക, നമുക്ക് വളരെ ശൃംഗാരരസം മാത്രമല്ല നല്ല തമാശയും കൊഞ്ചലും ഒക്കെ ചേർത്ത് പാടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒരു രാഗമാണ് ഖമാസ് എന്ന് പറഞ്ഞു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, മലയാളത്തിലെ മധുചന്ദ്രലേഖ എന്നൊരു മൂവിയുണ്ട്. ആ ചിത്രത്തിൽ ജയറാം, ഉർവശി ചേച്ചി, മമത മോഹൻദാസ് ഒക്കെ അഭിനയിച്ച ഒരു മൂവിയാണ്. അതിൽ എനിക്ക് തോന്നുന്നു എം ജയചന്ദ്രനാണ് അതിൻ്റെ സംഗീത സംവിധാനം. അതിലെ കുസുമവദന മോഹസുന്ദര എന്ന ഗാനം ഖമാസിലെ ഏതാണ്ട് ഒരു ഖമാസ് ട്രാക്കിലാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗാനം ഈ പറഞ്ഞ ഒരു തമാശയും ശൃംഗാരവും ഒക്കെ ഇടകലർത്തിയുള്ള ഒരു ഉദാഹരണം ആണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടു നോക്കാം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

രാഗലയത്തിൽ ഞാൻ ദേവി ശോഭന. ഖമാസ് ഒരു ഉപാംഗ രാഗം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത് ഉപാംഗരാഗം. ഉപാംഗരാഗം എന്ന് പറഞ്ഞാൽ പേരന്റ് സ്കെയിലിൽ നിന്ന്, അതായത് പേരന്റ് രാഗത്തിൽ നിന്നും ഉള്ള നോട്ടുകൾ മാത്രം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹരികാംബോജിയുടെ ജന്യമാണെങ്കിൽ ഹരികാംബോജിയിലുള്ള നോട്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജന്യരാഗത്തിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഉപാംഗരാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഖമാസ് അങ്ങനെ ഒരു ഉപാംഗരാഗമായിരുന്നു. പിന്നീട് ഈ ജാവളികളൊക്കെ ധാരാളമായിട്ട് ഖമാസിൽ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതൊരു ഭാഷാംഗരാഗമായിട്ട് മാറിയത്. ജാവളികൾ എന്ന് പറഞ്ഞാൽ കുറെ കൂടി പ്രണയം നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കോമ്പോസിഷൻസ് ആണ് ജാവളികൾ. ജാവളികളുണ്ട്, പദങ്ങൾ, അതായത് താനവർണം, പദവർണം, ധരുവർണം, ഇങ്ങനെ എല്ലാ സെഗ്മെന്റിലുള്ള വർണ്ണങ്ങളിലും നമുക്ക് ഖമാസിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ജാവളികൾ പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കോമ്പോസിഷൻസ് ജാവളികൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഖമാസ് ഒരു ഭാഷാംഗരാഗമായിട്ട് മാറിയത്. ഭാഷാംഗരാഗം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ നോട്ട്സ്, ഈ നമ്മളുടെ പേരന്റ് രാഗത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ മേജർ രാഗത്തിൽ ഇല്ലാത്ത ഒരു നോട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനെ ഭാഷാംഗരാഗം എന്ന് പറയുന്നത്. അപ്പോൾ ജാവളികളിലൊക്കെ അന്യസ്വരങ്ങൾ, പ്രത്യേകിച്ചും കാകളി നിഷാദത്തിൻ്റെ ഒക്കെ ഒരു പ്രസൻസ് നമുക്ക്, നീത്രി നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഖമാസിലിൻ്റെ ആരോഹണ അവരോഹണ ക്രമത്തിൽ നീ ടു ആണ്, കൈശിക നിഷാദം ആണെന്നാണ് ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞത്. പക്ഷേ കാകളി നിഷാദത്തിൻ്റെ പ്രയോഗങ്ങളും നമുക്ക് ഈ രാഗത്തിൽ കാണാൻ സാധിക്കും. അതൊരു അന്യസ്വരമായിട്ടാണ് ഈ രാഗത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്കേഷണലി നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ സാധിക്കും, ഈ സ്വരങ്ങളുടെയൊക്കെ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ഇനി തമിഴില് AR റഹ്മാൻ സാറിന്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്.

ആ കോമ്പോസിഷൻ ഏതാണ്ട് ഒരു ഖമാജ്, അതൊരു ഏതാണ്ട് ഒരു ഹിന്ദുസ്ഥാനി ഖമാജിന്റെ ഒരു സ്റ്റൈലിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വരാം.

നമ്മൾ ഖമാസിനെ പരിചയപ്പെടുമ്പോൾ പലപ്പോഴും മിശ്ര ഖമാസ് കൂടെ പരിചയപ്പെടാറുണ്ട്. മിശ്ര ഖമാസ് എന്ന് പറയുന്നത് ഈ ഖമാസിൽ ഇല്ലാത്ത മറ്റൊരു സ്വരം ഖമാസിൽ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ മിശ്ര ഖമാസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സദാശിവ ബ്രഹ്മേന്ദ്രർ എന്ന ഒരു മഹാനായ അതുല്യനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ, അദ്ദേഹം ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സർവം ബ്രഹ്മമയം എന്ന ഒരു കൃതിയുണ്ട്. അത് പലരും പല രാഗത്തിൽ, അതായത് ഇതൊരു പോയം പോലെ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് പല കമ്പോസേഴ്സും ഈ പ്രത്യേകിച്ച് നമ്മൾ സുബ്രഹ്മണ്യ ഭാരതിയുടെയൊക്കെ പോയം അല്ലെങ്കിൽ കവിതകളൊക്കെ കാണുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളും പലരും പല രാഗത്തിൽ ഒരേ കവിതയെ തന്നെ പല രാഗങ്ങളിൽ കമ്പോസ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഈ സർവം ബ്രഹ്മമയം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ മിശ്ര ഖമാസ് രാഗത്തിൽ കേട്ടതാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു മൂന്നാല് വരി ഒന്ന് പാടി കേൾപ്പിക്കാം.

സർവതും ബ്രഹ്മമയമാണ്. നമുക്ക് ഒരേ നിമിഷം അല്ലെങ്കിൽ ഒരേ സമയം വചനീയമായതും അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ അടുത്ത നിമിഷം എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ശക്തി, അതേപോലെ തന്നെ എഴുതാൻ സാധിക്കുന്നത് എന്നാൽ അടുത്ത നിമിഷം നമുക്കതിനെ എങ്ങനെ എഴുതി ഫലിപ്പിക്കണമെന്നറിയാതെ നമ്മൾ അത്ഭുതപ്പെട്ട് നിന്നു പോകുന്ന ആ ഒരു ശക്തി, അതാണ് ഈശ്വരൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഗുരു ശ്രീ പ്രിൻസ് രാമവർമ്മയുടെ ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ മറ്റു പലരും മറ്റു പല രാഗത്തിൽ മധ്യമാവതിയിൽ പാടി കേട്ടിട്ടുണ്ട്. അങ്ങനെ പല രാഗങ്ങളിൽ ഈ ഇതേ കീർത്തനം അല്ലെങ്കിൽ ഇതേ കോമ്പോസിഷൻ നമുക്ക് കേൾക്കാൻ സാധിക്കും. കേൾക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിന്റെ പല വേർഷൻസ് നമുക്ക് കിട്ടും. എന്തായാലും എനിക്ക് ഈ മിശ്ര ഖമാസിലുള്ള കീർത്തനം വളരെ ഇഷ്ടമാണ്. ഇനി നമ്മളുടെ മോഹൻലാൽ ചിത്രമായ ഉള്ളടക്കം എന്ന ചിത്രത്തിലെ ആ ഗാനം ഏതാണ്ട് ഒരു മിശ്ര ഖമാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ട്രാക്കിലാണ് ഓടുന്നത്. നമുക്ക് ആ ഗാനവും കൂടി ഒന്ന് കേൾക്കാം.

ഹിന്ദിയിലും നമ്മൾ ആദ്യം മിത്വ കേട്ടു, അതേപോലെ തന്നെ ലതാ മങ്കേഷ്കറുടെ ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്സ് എന്ന് പറയാവുന്ന ഒന്ന് രണ്ട് ഗാനങ്ങൾ. എനിക്ക് തോന്നുന്ന ഈ ഫിലിം സോങ്സ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പാട്ട് ഇഷ്ടമുള്ള സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ഗാനങ്ങളുണ്ട്. അത് രണ്ടും ഖമാസിന്റെ ഒരു ട്രാക്കിൽ, ഖമാജ് എന്റെ ഒരു ട്രാക്കിൽ പോകുന്ന ഗാനങ്ങളാണ്. ഒന്ന് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് 1965 ഇറങ്ങിയ ഒരു ചിത്രത്തിലെ പിയാ തോ സേനേ നാ ലാഗേ രേ, അങ്ങനെ പറഞ്ഞിട്ടൊരു ഗാനം. അതേപോലെ തന്നെ ഓ സജ്ന ബർഖ ബാഹരായി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗാനം. ഈ ഗാനം രണ്ടും ലതാ മങ്കേഷ്കറുടെ ഗ്രേറ്റസ്റ്റ് ഹിറ്റ്സിൽ ഉള്ള ഒരു ആ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ വരുന്ന രണ്ട് ഗാനങ്ങളാണ്. തമിഴിലെ ഒരുവർ വാഴുമാലയം എന്ന ഒരു ചിത്രത്തിലെ ഇളയരാജ സാറിന്റെ ഒരു കോമ്പസിഷനുണ്ട്. പല്ലവിയെ ശരണം എന്ന് പറഞ്ഞിട്ട് എസ് ജാനകിയമ്മ പാടിയ ഒരു ഗാനമാണ്. ആ ഗാനത്തിന്റെ ഓപ്പണിംഗ് ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ഖമാസിന്റെ സിഗ്നേച്ചർ എന്ന് തന്നെ നമുക്ക് പറയാം. അത്ര മനോഹരമായിട്ട് നമുക്ക് ആ ഓപ്പണിംഗ് കേൾക്കുമ്പോൾ തന്നെ ഈ രാഗം അറിയാവുന്ന ആർക്കും മനസ്സിലാകും ഇത് ഖമാസാണ്. അത്ര മനോഹരമായിട്ടാണ് അതിന്റെ ആ ഗാനത്തിന്റെ തുടക്കം. അതിൽ നമുക്ക് എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും.

അങ്ങനെ ഒരു മനോഹരമായ ഉത്സവകൃതി മഹാരാജ സ്വാതി തിരുനാളിന്റെ വകയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോമ്പസിഷൻ കമാസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായ കൃതിയാണ്. മ്യൂസിക് സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചിട്ടില്ലാത്തവരൊക്കെ പഠിക്കണം, പഠിച്ചവരൊക്കെ അത് നിങ്ങളുടെ എന്താണ് പെർഫോമൻസസിലൊക്കെ ഈ കൃതി പാടണം. അത്ര മനോഹരമാണത്. കേട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കോമ്പസിഷനാണ്. തമിഴിൽ അന്തിമന്തരായി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിൽ എ ആർ റഹ്മാന്റെ ഒരു ഏതാണ്ട് ഖമാജ്, അദ്ദേഹത്തിന്റെ ഖമാജിന്റെ പ്രയോഗം പലപ്പോഴും ഒരു ഹിന്ദുസ്ഥാനി ടച്ചോട് കൂടിയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു നാൾ ഒരു പൊഴുത് എന്ന് പറഞ്ഞിട്ട് സ്വർണലത പാടിയ ഒരു ഗാനമുണ്ട്. മുഴുവനായിട്ടും ഖമാജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഏതാണ്ട് ആ ഒരു ട്രാക്കിൽ പോകുന്ന ഒരു ഗാനമാണ്. ഇടയിലിടയിൽ നമുക്ക് മറ്റ് പല രാഗങ്ങളുമായിട്ടൊക്കെ സാമ്യം തോന്നാറുണ്ടെങ്കിലും ഗാനത്തിന്റെ ഒരു മുഴുവൻ ഫീൽ എന്ന് പറയുന്നത് നമുക്കൊരു ഖമാജ് ഒരു ട്രാക്കിൽ നമുക്ക് തോന്നാറുണ്ടാവും.

വളരെ പോപ്പുലർ ആയിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ഒരു കൃഷ്ണ ഭജനാണ് ഈ വൈഷ്ണവജനത്തോ കമാജ് രാഗത്തിലുള്ളതാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മളുടെ രാഗലയം ഖമാജിന്റെ വിശേഷങ്ങൾ നമുക്ക് പഴയ കളിത്തോഴൻ എന്ന 1966 പുറത്തിറങ്ങിയ മലയാള ചിത്രത്തിലെ ഒരു ഗാനത്തോടുകൂടി അവസാനിപ്പിക്കാം. ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സംവിധാനത്തില് ജാനകിയമ്മയും എ ആർ രാജയുമാണ് പാടിയതെന്നാണ് എന്റെ വിശ്വാസം. എ എം രാജയും ജാനകിയമ്മയും ചേർന്ന് പാടിയ നന്ദനവനിയിൽ പഞ്ചമി നാളിൽ എന്ന ഒരു മനോഹരമായ ഒരു ഗാനമുണ്ട്. ആ ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഖമാജിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു മനോഹരമായ രാഗവുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, യു സ്റ്റേ ട്യൂൺ ടു റേഡിയോ മാക്ഫസ് 90.4. ദിസ് ഇസ് ദേവി ശോഭന സൈനിങ് ഓഫ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പിറന്നേ കോടി പറന്നേ ആണ്ടവാനേ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫസ് 90.4 ടൈം സെൻ
1: 9 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
4: വിവിധ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള വളരെ പഴയ ഒരു കഥ. ഒരു പിതാവ് തന്റെ മക്കൾക്കായി 17 ഒട്ടകങ്ങളെ കൊടുത്തു. തന്റെ മരണശേഷം 3 പേരും ഈ ഒട്ടകങ്ങളുടെ വീതിച്ചെടുത്തുകൊണ്ടുള്ളണമെന്ന് പറഞ്ഞ് വിൽപ്പത്രം എഴുതി വെച്ചു. മൂത്ത മകന് 17 ഒട്ടകങ്ങളിൽ പകുതി സ്വന്തമാക്കാം. രണ്ടാമത്തെ മകന് 17 3/1, മൂന്നാമത്തെ മകന് 17 9/1 ഒട്ടകങ്ങളെ സ്വന്തമാക്കാം. ഇതായിരുന്നു നിബന്ധന. താമസിയാതെ പിതാവ് മരിച്ചു. വിൽപ്പത്രം നോക്കി മക്കൾ 3 പേരും ഒട്ടകങ്ങളെ വിഭാഗിക്കാൻ തുടങ്ങി. 17 2/2, 3/1, 9/1 വിഭാഗിക്കാൻ അസാധ്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അവർ കലഹിക്കാൻ തുടങ്ങി. പല ദിവസങ്ങളിൽ ഇതേ ചൊല്ലി അവർ ശണ്ടയിട്ടത് മിച്ചം. പ്രശ്നത്തിൽ ഒരു തരത്തിലും പരിഹാരമുണ്ടാകുകയില്ല എന്ന് അവർക്ക് ബോധ്യമായെങ്കിലും ശണ്ട തുടർന്നു. ഒരു ദിവസം അവരോട് ആരോ പറഞ്ഞു, പട്ടണത്തിൽ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ വന്നിട്ടുണ്ടെന്നും അവർ അദ്ദേഹത്തെ പോയി കണ്ടു. കാര്യം പറഞ്ഞു. അദ്ദേഹം തന്റെ വാഹന മൃഗങ്ങളുമായ ഒട്ടകത്തെയും കൊണ്ട് അവരുടെ വീട്ടിലെത്തി. ഒട്ടകത്തിന്റെ പുറത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം താഴെ ഇറക്കിയിട്ട് അതിനെ 17 ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ നിർത്തി. ഇപ്പോൾ 18 ഒട്ടകം, അതിൽ 2/1 9, ഒട്ടകത്തെ മൂത്ത മകനും, 3/1 6, ഒട്ടകത്തെ രണ്ടാമത്തെ മകനും, 9/1 2, ഒട്ടകത്തിന്റെ മൂന്നാമത്തെ മകനും നൽകി. 3 പേർക്കും അവിശ്വസനീയമായി തോന്നിയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടതിനാൽ സന്തോഷിച്ചു. ആകെ 17 ഒട്ടകം. ആ മനുഷ്യന്റെ ഒട്ടകം അദ്ദേഹത്തിന് സ്വന്തവുമായി. 18-ാമത്തെ ഒട്ടകത്തിനെ കൊണ്ടാണ് കീറാമുട്ടിയായെന്ന് തോന്നിയത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ആ ബുദ്ധിമാനായ മനുഷ്യൻ സ്വന്തം ഒട്ടകത്തെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നാൽ ഒരു വീട്ടിലെ സഹോദരൻ ശേഷിക്കുന്ന കാലം ശണ്ട കൂടാതെ ജീവിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു തന്ത്രം പ്രയോഗിക്കുവാൻ അയാൾ മുതിർന്നത്. അദ്ദേഹം വിട്ടുകൊടുത്തത് തിരികെ ലഭിക്കുകയും ചെയ്തു. പലപ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ള വീടുകളിൽ, തൊഴിൽ രംഗത്തെ യാത്രകളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നേരിട്ടുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഒരു ഇടപെടൽ, ഒരു വിട്ടുവീഴ്ച, ഒരു ത്യാഗം, ഒരു വിട്ടുകൊടുക്കൽ, ഒരു നഷ്ടം. ഇങ്ങനെ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരും. നമ്മുടെ നഷ്ടമാണ് മറ്റൊരാൾക്ക് നേട്ടമായി ഭവിക്കുന്നത്. എങ്ങനെയും നേട്ടമുണ്ടാക്കുക എന്നതിനേക്കാൾ മറ്റൊരാളുടെ നേട്ടത്തിനായി, സന്തോഷത്തിനായി ഒരു നഷ്ടം സഹിക്കാൻ തയ്യാറാണെന്നതാണ് മഹത്തായ കാര്യം. ശരിയായ മനോഭാവവും. നാം എപ്പോഴെങ്കിലും എന്തെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടോ? ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? മറ്റൊരാളുടെ ചുണ്ടിൽ ചിരിവിടരുവാൻ, മനസ്സിൽ സമാധാനം നിറയ്ക്കാൻ നമ്മുടേത് എന്തെങ്കിലും വിട്ടുകൊടുക്കേണ്ടി വന്നാൽ മടിക്കരുത്. നഷ്ടം ദൈവം നികത്തിത്തരും. നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അപ്പോൾ നമുക്കുള്ളത് വിട്ടുകൊടുക്കാനുള്ള പ്രേരണയുണ്ടാകും. ഏവർക്കും ശുഭദിനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012 58 6661.
3: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻഡോർ സസ്യപ്രേമികൾക്കുണ്ടല്ലോ, അവർക്കുള്ള ഒരു സംഭവമാണ്. അതായത് മണ്ണില്ലാതെ വളരുന്ന അത്ഭുത സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തമായിട്ടൊരു കൊച്ചു തോട്ടം എന്നത് പലരുടെയും സ്വപ്നമാണല്ലേ. പക്ഷെ സ്ഥലപരിമിതിയും മണ്ണും ചെളിയും വീടിനുള്ളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും ഒക്കെ ആയിരിക്കും പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ ചെടികൾ വളരാൻ മണ്ണ് എപ്പോഴും നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. എല്ലാ സസ്യങ്ങൾക്കും അതിജീവിക്കാൻ മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലത് വെള്ളത്തിൽ വളരുമ്പോൾ മറ്റു ചിലത് വായുവിൽ നിന്ന് നേരിട്ട് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നു. കുറഞ്ഞ പരിപാലനം മാത്രം ആവശ്യമുള്ളതും അതുപോലെ സ്ഥലം ലാഭിക്കുന്നതും കാഴ്ചയിൽ ഏറെ ആധുനികവുമായ ഇത്തരം സസ്യങ്ങൾ ഇന്ന് നമ്മുടെ നഗരങ്ങളിലെ ഇൻഡോർ സസ്യപ്രേമികൾക്കിടയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത്തേതാണ് ലക്കി ബാംബു. പേര് കേട്ടാൽ മുളവർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഡ്രസീന കുടുംബത്തിൽപ്പെട്ട സസ്യമാണ്. വെള്ളത്തിൽ കഴിയുന്ന ഒന്നാണിത്. ഒരു ഗ്ലാസ് ജാറിലോ പാത്രത്തിലോ അല്പം ശുദ്ധജലവും തണ്ടുകളെ താങ്ങി നിർത്താൻ കുറച്ച് മനോഹരമായ കല്ലുകളും ഇട്ടുവച്ചാൽ മാത്രം മതി. ഫെങ്ഷൂയി പ്രകാരം വീട്ടിൽ സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ സമ്മാനമായിട്ടൊക്കെ കൊടുക്കാനും ഇത് ഏറെ ജനപ്രിയമാണ്. നേരിട്ട് വെയിലടിക്കാത്ത ഇടങ്ങളാണ് ഇതിന് അനുയോജ്യം. രണ്ടാമത്തേത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, മണി പ്ലാന്റ്. നമ്മുടെ ഇന്ത്യൻ വീടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യമാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. മണ്ണിലെന്ന പോലെ തന്നെ വെള്ളം നിറച്ച ഗ്ലാസ് കുപ്പികളിലോ ജാറുകളിലോ ഇവ വളരെ വേഗത്തിൽ വളരും. ആഴ്ചയിൽ ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കുകയും പരോക്ഷമായി വെളിച്ചം ലഭിക്കുന്ന ജനൽപാളികളിലോ ഷെൽഫുകളിലോ വെക്കുകയും ചെയ്താൽ ഇതിന്റെ വള്ളികൾ അതിവേഗം പടരും. ഇതിന്റെ ഹൃദയാകൃതിയിലുള്ള പച്ചയും മഞ്ഞയും കലർന്ന ഇലകൾ വീടിന് പ്രത്യേക ഭംഗി നൽകുകയും ചെയ്യും. അതുപോലെ വായുവിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഇതിന് കഴിവുണ്ട്. ഇനി മൂന്നാമത്തേത് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയും. അതായത് നാസയുടെ വായു ശുദ്ധീകരണ സസ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള സസ്യമാണിത്. ഹൈഡ്രോപോണിക്സ് അഥവാ മണ്ണില്ലാതെ വെള്ളത്തിൽ മാത്രം ചെടികൾ വളർത്തുന്ന രീതിക്ക് ഇത് വളരെ അനുയോജ്യമാണ്. ഇതിന്റെ വലിയ ചെടിയിൽ നിന്നുണ്ടാകുന്ന ചെറിയ തൈകൾ മുറിച്ചെടുത്തിട്ട് നേരിട്ട് വെള്ളത്തിൽ വെച്ചാൽ ദിവസങ്ങൾക്കകം പുതിയ വേരുകൾ വരും. പച്ചയും വെള്ളയും നിറത്തിലുള്ള ഇതിന്റെ വളഞ്ഞ നീളമുള്ള ഇലകൾ വീടിനുള്ളിലെ വായുവിനെ ശുദ്ധീകരിക്കുകയും പുതുമ നിലനിർത്തുകയും ചെയ്യുന്നു. അതാണ് സ്പൈഡർ പ്ലാന്റിന്റെ പ്രത്യേകത. അടുത്തത് പീസ് ലില്ലി. മനോഹരമായ വെളുത്ത പൂക്കളും തിളങ്ങുന്ന കടുംപച്ച ഇലകളുമാണ് പീസ് ലില്ലിയുടെ പ്രധാന ആകർഷണം. സാധാരണയായി ചട്ടികളിൽ വളർത്തുന്ന ഇവയെ ചെറിയ മാറ്റങ്ങളോടെ വെള്ളത്തിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ചെടിയുടെ വേരുകൾ മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള പ്രത്യേക ഗ്ലാസ് പാത്രങ്ങളിൽ വേണം ഇത് വളർത്താനായിട്ട്. പിന്നെ ഇലകളിൽ വെള്ളം തങ്ങി നിൽക്കാതെ നോക്കേണ്ടതും അത്യാവശ്യമാണ്. കുറഞ്ഞ വെള്ളത്തിലും അതിജീവിക്കാൻ കഴിയുന്ന ഇവ വീടിനുള്ളിലെ അന്തരീക്ഷത്തിന് ഒരു ഉണർവ് നൽകുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ എന്ന് പറയും. ഏത് കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ചില സസ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സസ്യമാണ്. ഉഷ്ണമേഖലാ സസ്യങ്ങളാണിത്. ജലപ്രചരണ രീതിയിലൂടെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒരുപാട് നാള് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ വള്ളികൾ മുറിച്ച് വെള്ളത്തിൽ വെച്ചു കഴിഞ്ഞാൽ വേരുകൾ ആണിറങ്ങുകയും ചെയ്യും. മാസത്തിൽ ഒരിക്കലും നേർപ്പിച്ച ലിക്വിഡ് ഫെർട്ടിലൈസർ നൽകി കഴിഞ്ഞാൽ കൂടുതൽ ഉന്മേഷത്തോടെ വളരും. അതുപോലെ ഇതിന്റെ പച്ച ഇലകളും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വള്ളികളും നമ്മളുടെ ഇപ്പം ഗസ്റ്റ് റൂം അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസ് അതിനൊക്കെ മികച്ചൊരു അലങ്കാരമായിരിക്കും. അടുത്തതാണ് എയർ പ്ലാന്റ്. മണ്ണോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമോ പോലും ആവശ്യമില്ലാത്ത സസ്യങ്ങളാണ് എയർ പ്ലാന്റ് അഥവാ തിലാൻസിയ. ഇവ പ്രകൃതിയിലെ മറ്റ് മരങ്ങളിലോ പാറകളിലോ പറ്റിപ്പിടിച്ച് വളരുന്നവയാണ്. ഇവയുടെ ഇലകളിലുള്ള പ്രത്യേക കോശങ്ങൾ വഴിയാണ് വായുവിലെ ഈർപ്പവും പോഷകങ്ങളും നേരിട്ട് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ഇവ വെള്ളത്തിൽ മുക്കിയെടുക്കുകയോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. ഇവയെ ഗ്ലാസ് ഗ്ലോബുകളിലോ മരകഷ്ണങ്ങളിലോ വെച്ച് ക്രിയാത്മകമായിട്ട് വീടുകൾ അലങ്കരിക്കാൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്തത് താമര. സ്വാഭാവികമായും വെള്ളത്തിൽ മാത്രം വളരുന്ന ഒന്നാണല്ലോ താമര. പലപ്പോഴും ആത്മീയതയുമായും ശാന്തതയുമായും ഒക്കെ ഈ ഒരു ജലസസ്യം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇന്ന് വീടുകളിലും വളർത്താൻ സാധിക്കുന്നതാണ്. നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള മിനിയേച്ചർ ഇനം താമരകളുണ്ടല്ലോ, അത് വലിയ ഗ്ലാസ് പാത്രങ്ങളിലോ ബാൽക്കണിയിലെ ചെറിയ ടബുകളിലോ വളർത്താൻ സാധിക്കും. ഇതിന്റെ വലിയ ഇലകളും മനോഹരമായ പൂക്കളും വീടിന് പോസിറ്റീവ് എനർജിയും അതുപോലെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷം സമ്മാനിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മറക്കരുത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോറിൻ അടങ്ങിയ ടാപ്പ് വെള്ളത്തിന് പകരം തിളപ്പിച്ചാറ്റിയ വെള്ളമോ മഴവെള്ളമോ ഉപയോഗിക്കുന്നത് വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. പിന്നെ ജാറുകളിലേക്ക് വെള്ളം കുറഞ്ഞത് 7 മുതൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റണം. അതുപോലെ ഈ ചെടികൾക്ക് നേരിട്ടുള്ള ശക്തമായ വെയിൽ ആവശ്യമില്ല. പരോക്ഷമായിട്ടുള്ള വെളിച്ചം ലഭിക്കുന്ന ഇടങ്ങളിൽ ഇവ വയ്ക്കുക.
മണ്ണില്ലാത്തതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങൾ ലഭിക്കാൻ വെള്ളത്തിൽ ലയിക്കുന്ന ഇൻഡോർ പ്ലാന്റ് ലിക്വിഡ് വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാസത്തിൽ ഒരിക്കൽ ചേർക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വർഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ഉള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
2: മാക്ഫാസ്റ്റ് റേഡിയോ 90.4 എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിലെ ശേഷമുള്ള പ്രധാന വിശേഷങ്ങൾ നമുക്ക് ഇത്തവണ പങ്കുവയ്ക്കാം. മൂന്ന് രാജ്യങ്ങളിലായിട്ടാണല്ലോ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരമെന്നുള്ള നിലയിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. 104 മത്സരങ്ങൾ മൊത്തമായിട്ട് ഈ ടൂർണമെന്റിലുണ്ട്. മൂന്ന് രാജ്യങ്ങൾ ലോകകപ്പ് ഫുട്ബോളിന് ആദ്യത്തെ വരുന്ന ആദ്യത്തെ ലോകകപ്പാണിത്. ഇത്രയും വിപുലമായിട്ട് ലോകകപ്പ് നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കൂടാതെ കളി നിയമങ്ങളിലും പല മാറ്റങ്ങളും ഇത്തവണ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ കളി നിയമങ്ങൾ നമുക്ക് പുറകാലെ വിശദീകരിക്കാം. എങ്കിലും നമ്മുടെ ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ പല മത്സരങ്ങളുടെയും റിസൾട്ടുകൾ വരുമ്പോഴൊക്കെ നമുക്ക് ഇതിന്റെ ഘടന എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുന്നു. മൊത്തം 48 ടീമുകളെ 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളിലും ഓരോ ഗ്രൂപ്പിലും 6 മത്സരങ്ങൾ വീതം നടക്കും. അങ്ങനെ മൊത്തം 72 മത്സരങ്ങൾ ലീഗ് അടിസ്ഥാനത്തിൽ നടത്തപ്പെടും. ഇതിൽ നിന്നും ഗ്രൂപ്പ് ജേതാക്കളായി ഉയർന്നു വരുന്നവർക്ക്, അതായത് എ തുടങ്ങി എല്ല് വരെയുള്ള 12 ഗ്രൂപ്പുകൾ, ഈ 12 ഗ്രൂപ്പുകളിൽ നിന്നും വിജയിക്കുന്ന ഓരോ ടീമും അതിന് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന 8 ടീമും, അങ്ങനെ 24 8 32 ടീമുകൾ ഉൾപ്പെടുന്ന റൌണ്ട് ഓഫ് മത്സരങ്ങൾ നടക്കും. ആ റൌണ്ട് ഓഫ് മത്സരങ്ങളിൽ നിന്ന് 16 ടീമുകൾ ക്വാളിഫൈ ചെയ്യും. ആ റൌണ്ട് ഓഫ് മത്സരം മുതൽ മത്സരങ്ങളെ നോക്കൌട്ടിലാണ്. ഓരോ മത്സരത്തിലെയും വിജയികൾ മാത്രമേ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ റൗണ്ട് ഓഫ് മത്സരത്തിൽ നിന്ന് 16 ടീമുകൾ, പിന്നീട് അതിൽ നിന്ന് 8 ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക്, അതിൽ നിന്ന് 4 ടീമുകൾ സെമി ഫൈനലിലേക്ക്, സെമി ഫൈനലിൽ നിന്നും 1 ടീം ഫൈനലിലേക്ക്. സെമി ഫൈനലിൽ പരാജയപ്പെടുന്ന 1 ടീമിന് പ്ലേ ഓഫ് മത്സരവും ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ എടുത്തു കഴിയുമ്പോൾ 104 മത്സരങ്ങളാണ് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രത്യേകത കൂടി ഈ ലോകകപ്പിനുള്ളത്, ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ ഏകദേശം 56 മത്സരങ്ങൾ മാത്രമേ ഇപ്പം കഴിഞ്ഞ് വരുന്നുള്ളൂ. അടുത്ത 1-2 ദിവസത്തിനകം ബാക്കിയുള്ള മത്സരങ്ങളും കൂടെ പൂർത്തീകരിക്കും. അപ്പം ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് 3.6 ദശലക്ഷം കാണികളാണ് ഈ പുതിയ ഈ ലോകകപ്പിൽ മത്സരങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതൊരു പുതിയ ലോക റെക്കോർഡ് തന്നെയാണ്. 2026 ലോകകപ്പിലെ കളി നിയമത്തിൽ പ്രധാനമായിട്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് മത്സരങ്ങളുടെ ഇടയിൽ റഫറിമാര് അത് പ്രയോഗിക്കുന്നുമുണ്ട്. ഒരു പ്രധാന വ്യത്യാസം ഈ ലോകകപ്പിൽ നമ്മളുണ്ടെന്ന് പറഞ്ഞത് മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിന്റെ കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കുന്നില്ല. കളിയിലെ ഓരോ മത്സരങ്ങളിലും കളിക്കാർ പല വിധത്തിലുള്ള ടാക്ടിക്കൽ കാര്യങ്ങൾ അവലംബിക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് മത്സരങ്ങൾ അവർക്ക് അനുകൂലമാക്കി തീർക്കുവാനായിട്ടുള്ള ഒരു ഡിലേയിങ് ടാക്ടിക്സ്. ആ ഡിലേയിങ് ടാക്ടിക്സ് ഒഴിവാക്കാനായിട്ട് ഇപ്രാവശ്യം 2-3 മേഖലകളിലെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ത്രോയിൻ എടുക്കുന്ന സമയത്ത് ആ ത്രോയിങ്ങിന് ഉള്ള റഫറിയുടെ സിഗ്നൽ ലഭിച്ചതിന് ശേഷം ഒരു 5 തുടങ്ങി 8 സെക്കൻഡുകൾക്കകം ത്രോയിൻ എടുത്തില്ല എന്ന് വരികിൽ അത് എതിരാളികൾക്ക് ആ ത്രോയിൻ നൽകുന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾ കിക്ക് എടുക്കുന്ന സമയത്ത് അതിനും ഇതേ സമയം തന്നെ സമയങ്ങൾക്കകം അവര് ഗോൾ കിക്ക് എടുത്ത് കളി റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എതിർ ടീമിന് ഒരു കോർണർ കിക്ക് കൊടുക്കുന്ന രീതിയും അവലംബിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ സമയങ്ങളിൽ കളിക്കാരെ പുറത്തോട്ട് വരാനായിട്ടും പുതിയ കളിക്കാരെ അകത്തേക്ക് പോകുവാനായിട്ടും ഒക്കെ അവർ ഇച്ചിരി സമയങ്ങളെടുക്കും. പ്രത്യേകിച്ച് അവസാന നിമിഷങ്ങളിൽ ഇഞ്ചുറി ടൈമിലൊക്കെ ആണെന്നൊരിയാൽ അവർ കൂടുതലെടുക്കുന്ന ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണത്. അവിടെ ഇപ്രാവശ്യത്തെ ഒരു നിയമ പരിഷ്കാരം വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്നൽ ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡിനകം കളിക്കളത്തിനകത്തുള്ള കളിക്കാരൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് വരികിൽ ഈ അകത്തേക്ക് പോകേണ്ട കളിക്കാരൻ പിന്നീട് 1 മിനിറ്റിന് ശേഷമേ അദ്ദേഹത്തിന് വീണ്ടും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ടച്ച് ലൈനിന് പുറത്ത് വെളിയിൽ ആ കളിക്കാരൻ 1 മിനിറ്റ് പുതിയ കളിക്കാരൻ അകത്തേക്ക് പോകുന്ന കളിക്കാരൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷനിലുണ്ടാകുന്ന ആ മാറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതാണ്. വേറൊരു പ്രധാന മാറ്റമുള്ളത് വാർ അടിസ്ഥാനത്തില് മത്സരങ്ങളുടെ ഫൗളുകളും മറ്റുള്ള ഇൻസിഡൻസും നിശ്ചയിക്കുക എന്നുള്ളതാണ്. വാർ എന്ന് പറയുന്നത് VAR വീഡിയോ അസിസ്റ്റഡ് റഫറിങ് എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു കോർണർ കിക്ക് വരികയോ ഗോൾ കിക്ക് വരികയോ ഒരു ഫൗൾ വരികയോ ഒക്കെ ചെയ്യുകയാണെന്ന് വരികിൽ അത് റഫറിക്ക് ഒരു സംശയം തോന്നുകയാണെങ്കിൽ അവരുടനെ അതിൻ്റെ വീഡിയോ പോയി നോക്കി ആ ഇൻസിഡൻ്റ് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഓരോ ടീമുകളുടെയും ചില പ്രധാന നിമിഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം നമുക്ക്. അത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ ബ്രസീൽ 2 വിജയം ഉൾപ്പെടെ ഒരു സമനില ഉൾപ്പെടെ 7 പോയിന്റോടുകൂടി അവരുടെ ഗ്രൂപ്പ് സിയിൽ നിന്നും ഒന്നാമതായിട്ട് റൗണ്ട് ഓഫ് ഗ്രൂപ്പിലേക്ക് 32 ഗ്രൂപ്പിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ ബ്രസീലിന്റെ സ്ക്വാഡിലെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 981 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ സ്കോട്ട്ലൻഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ വീണ്ടും കളിക്കളത്തിലേക്ക് വന്നു. അത് ബ്രസീൽ സ്ക്വാഡിൽ ആരാധകരിലും ഏറെ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ പുതിയ പരിശീലകനായിട്ട് വരുന്ന കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ കൂടുതൽ അറ്റാക്കിംഗ് ഫുട്ബോൾ, അതായത് ആക്രമണ ശൈലിയുള്ള ഫുട്ബോളായി കാഴ്ചവെക്കുന്നു എന്നുള്ളതും കാണികൾക്ക് മത്സരം കാണുമ്പോൾ വളരെ ആവേശമുയർത്തുന്നുണ്ട്. ബ്രസീൽ നിരയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ശോഭിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ വിനീഷ്യസ് ജൂനിയർ, അവരുടെ ആക്രമണ നിരയിലെ ഒരു കുന്തമനയാണ്. സ്കോട്ട്ലൻഡിന് എതിരായിട്ടുള്ള മത്സരത്തിലൊക്കെ ആണെന്ന് ഒരിക്കലും അവര് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സ്കോർ ചെയ്യുന്നതിന് വിനീഷ്യസ് ജൂനിയറിന് സാധിക്കുന്നുണ്ട്. പോർച്ചുഗലിന്റെ ഒരു വിശ്വോത്തര താരമാണല്ലോ റൊണാൾഡോ. റൊണാൾഡോയുടെ ചരിത്ര നേട്ടത്തിന്റെ ദിവസമായിരുന്നു ഉസ്ബെക്കിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന മത്സരം. ആ മത്സരത്തിലെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ റൊണാൾഡോ ഗോൾ നേടി. ആ ഗോൾ നേടിയപ്പോൾ 2006 തുടങ്ങി ഈ 2026 വരെയുള്ള ലോകകപ്പുകളിൽ, അതായത് 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഏക താരമായിട്ട് റൊണാൾഡോ മാറി. അതുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു വലിയ റെക്കോർഡാണ്. 6 വേൾഡ് കപ്പിലെ ഗോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 20-24 വർഷത്തോളം, 4 വർഷത്തിലൊരിക്കലാണല്ലോ വേൾഡ് കപ്പ് നടക്കുന്നത്, 24 വർഷത്തോളം അദ്ദേഹം ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ ഒരു തിളങ്ങുന്ന താരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ ആവേശം നൽകുന്ന ഒരു വസ്തുതയാണ്. വേറൊന്ന്, ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ലയണൽ മെസ്സി, June 24 തന്റെ 39th പിറന്നാൾ ലോകകപ്പ് ഫുട്ബോളിൽ ആഘോഷിച്ചു. ഈ 39th പിറന്നാളിന്റെ ഒരു സവിശേഷത എന്താന്ന് ചോദിച്ചാൽ, ആ 39th പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 39 ലോക റെക്കോർഡുകൾ സ്വന്തമായിട്ടുണ്ട്. അത് ഒരു അപൂർവ സംഭവമാണ്. അങ്ങനെ ഓരോ മത്സരം കഴിയുന്തോറും അർജന്റീന ടീമിന്റെ പ്രകടനം മെച്ചപ്പെട്ടു വരുന്നതിലും നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. വേറെ 2 അട്ടിമറികൾ ഇപ്രാവശ്യം പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നടന്നു. 1, ഘാന, ആഫ്രിക്കൻ രാജ്യമായ ഘാന ഇംഗ്ലണ്ടിനെ ഗോൾരഹിത സമനിലയിൽ പിടിച്ചു നിർത്തി. എല്ലാവരും ഇംഗ്ലണ്ട് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നിരുന്ന സമയത്ത് ഘാന അവരെ സമനിലയിൽ പിടിച്ചു നിർത്തിയത് ഒരു അട്ടിമറിയായിരുന്നു. അതുപോലെ ഈ വർഷത്തെ ലോകകപ്പിലെ ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ജർമ്മനിയെ ഇക്വഡോർ മറ്റൊരു അട്ടിമറിയിലൂടെ തോൽപ്പിച്ചത് അത് വേറൊരു അട്ടിമറിയായിരുന്നു. അപ്പം ഇക്വഡോർ ജർമ്മനിയെ തോൽപ്പിച്ചതും ഘാന ഇംഗ്ലണ്ടിനെ സമനിലയിൽ പിടിച്ചു നിർത്തിയതും ഈ ടൂർണമെന്റിലെ 2 അട്ടിമറികളാണ്. അതുപോലെ ആതിഥേയ രാജ്യമായ മെക്സിക്കോ ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും അവര് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. മൂന്ന് മത്സരങ്ങളും ജയിച്ച് അവര് റൗണ്ട് ഓഫ് 32 പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ക്രൊയേഷ്യയും ഒരുവിധം നല്ല പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷെങ്കിൽ ക്രൊയേഷ്യയുടെ മിഡ്ഫീൽഡ് അത്ര സ്ട്രോങ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അവർക്ക് അറ്റാക്കിങ്ങിൽ വേണ്ടത്ര ഒരു ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു. സെനഗൽ കളികളിൽ തോറ്റുവെന്ന് വരികയിലും സെനഗലിന്റെ ഗോൾ കീപ്പർ എഡ്വാർഡോ മെൻഡിയുടെ ചില മികച്ച രക്ഷപ്പെടുത്തലുകൾ ഏത് ഗോൾ കീപ്പറിനും നല്ലൊരു പാഠമാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെ നടത്തിയ നല്ല സേവുകളിൽ എഡ്വാർഡോ മെൻഡിയുടെ പേരിലാണ് കുറിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പല ടീമുകളുടെയും മത്സരത്തിന്റെ ഗതി നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മത്സരത്തിലെ അവരുടെ പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ, അറ്റാക്കിംഗ് ആൻഡ് കൗണ്ടർ അറ്റാക്കിംഗിന് ടീമുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഈ ലോകകപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരു അറ്റാക്ക് കഴിഞ്ഞാൽ ഉടനെ തിരികെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നതിൽ ടീമുകൾ കാണിക്കുന്ന ശ്രദ്ധ, പല ഗോളുകളും അതിൽ കൂടി തന്നെ സ്കോർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഈ ടൂർണമെന്റിൽ കാണികൾക്ക് വളരെ ആവേശം പകരുന്ന ഒരു വസ്തുതയാണ്. ഈ ലോകകപ്പ് കൂടുതൽ മത്സരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഗോളുകളുടെ എണ്ണം കൂടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു വസ്തു

0: കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള ആ ഒരു മത്സരത്തിൽ മെസ്സി, അർജന്റീനയുടെ മെസ്സി 5 ഗോളുകൾ അടിച്ച് മുന്നിൽ നിൽക്കുന്നു. ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ 4 ഗോളുകൾ അടിച്ച് തൊട്ടുപുറകിലുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ കിലിയൻ എംബപ്പെ, നോർവേയുടെ എർലിംഗ് ഹാലൻഡ് എന്നിവർ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഗോൾ പട്ടികയിൽ ഗോൾഡൻ ബൂട്ട് ഇപ്രാവശ്യം ആർക്ക് ലഭിക്കുമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രവചിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നിരുന്നാലും ഈ കളിക്കാർ തുടർന്നും കൂടുതൽ ഗോളുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടുതൽ ഗോളുകൾ നേടി മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ പട്ടികയിൽ സ്ഥാനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ നിലനിർത്താം. ജർമ്മനി നല്ല മികച്ച ഫോമിലാണ്. അവരുടെ സ്കോറിംഗ് വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സ്പെയിന് ശക്തമായിട്ടുള്ള നിലവാരവും, അതായത് ബോൾ പൊസിഷനിലും സാങ്കേതിക മികവിലും സ്പെയിൻ നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെന്ന് വരികിൽ അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, കൊളംബിയ ടീമുകൾ അവസാന ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ ആ ഘട്ടത്തിലേക്ക് കടന്നു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മെക്സിക്കോ അവരുടെ ആതിഥേയരുടെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ കളിക്കുന്നു എന്നുള്ള രീതിയിൽ അവർക്കൊരു മുൻതൂക്കമുണ്ട്. കൊളംബിയ ഏത് ടീമിനെയും വെല്ലുവിളിക്കത്തക്കവണ്ണം ശക്തിയുള്ള ഒരു ടീമാണ്. ഇവരെയൊക്കെ എതിരാളികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ടീമുകളാണ്. നോർവേയും മൊറോക്കോയും സ്വിറ്റ്സർലൻഡും ഏത് ടീമുകൾക്കും വെല്ലുവിളികൾ ഉയർത്തുവാൻ പറ്റിയ ടീമുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 പ്രത്യേകിച്ച് അവിടെ നോക്കൌട്ട് മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് ടീമുകളുടെ സ്ട്രാറ്റജികളിലും അവരുടെ ഓരോ നീക്കങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഗോൾ നേടാനുള്ള ആവേശത്തോടൊപ്പം തന്നെ ഗോൾ അടിപ്പിക്കാതിരിക്കാനുള്ള ശ്രമവും ടീമുകളുടെ ഭാഗത്തു നിന്നുണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് ഒരു പ്രതീക്ഷ നിലനിർത്തുകയാണെന്ന് വരിയിൽ അർജന്റീന, ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകൾ സെമി ഫൈനൽ ബെർത്ത്, ഇതിലേതെങ്കിലും 4 ടീമുകൾ സെമി ഫൈനൽ ബെർത്ത് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഫുട്ബോളാണ്, ഏത് അട്ടിമറിയും ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് ടീമിനും ഈ അവസാന 16 വരുന്ന ടീമുകളിൽ പലരും കൂടുതൽ കൂടുതൽ ശക്തരായിരിക്കും. അവർക്ക് സെമി ഫൈനലിലേക്ക് എത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മെക്സിക്കോയിൽ നിന്നും നല്ല പ്രകടനവും നമുക്ക് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോളിലെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആവേശം നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളതുകൂടെ നമ്മളൊന്ന് കണക്കിലെടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ 90.4 ശ്രോതാക്കളിൽ ലഭിക്കുന്ന ഏറിയയിൽ അവരുടെ നാട്ടിലുള്ള രീതികളിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെങ്ങും ഫ്ലെക്സുകളും ബാനറുകളും കട്ടൗട്ടുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള അടിക്കുറിപ്പുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളിക്ക് ആവേശം പകരുന്ന അനേകരുണ്ട്. ഈ ലോകകപ്പ് ഫുട്ബോൾ വീക്ഷിക്കുന്ന അനേകരുണ്ട്. അവരുടെ എല്ലാം ആവേശം നമ്മൾ ഈ തരത്തിലുള്ള പ്രകടനങ്ങളിലൂടെ നമ്മൾ വിലയിരുത്തപ്പെടുകയാണ്. പത്തനംതിട്ട ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഒട്ടേറെ പരിപാടികൾ ലോകകപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തി. അവര് പിന്നെ വേൾഡ് കപ്പ് പെനാൽറ്റി ഷൂട്ടൌട്ട്, വേൾഡ് കപ്പ് ഷൂട്ടൌട്ട് എന്നുള്ള പേരിൽ നടത്തി. അതിൽ FC തിരുവല്ല എന്ന് പറയുന്ന ക്ലബ്ബാണ് ജേതാക്കളായത്. ഈ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകകപ്പിന്റെ ആവേശത്തിൽ ഫുട്ബോൾ വളരെ ആവേശത്തോടുകൂടി ഉൾക്കൊണ്ടിട്ടുള്ള ക്ലബ്ബുകളെയും സ്കൂളുകളെയും അതുപോലെ സ്ഥാപനങ്ങളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ലോകകപ്പിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം.
1: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെയും പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ആകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്, കൂടെയുള്ളത് ദീപ. അങ്ങനെ നമ്മളെ ലോകത്തിൽ നടക്കുന്ന പല കൗതുകപരമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വണ്ടർ വേൾഡിൽ എന്നെത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വണ്ടർ വേൾഡിൽ ആദ്യം ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ജീവികളിൽ ഒന്നാണ് എന്താണ്, പാമ്പുകൾ എന്ന് പറയുന്നത് അല്ലെ. വീടിന്റെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ തന്നെ പലരുടെയും ഉറക്കം പോകും. എന്നാൽ വീടിനുള്ളിൽ സ്വതന്ത്രമായി പാമ്പുകളെ കയറി ഇറങ്ങാൻ അനുവദിക്കുന്ന ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഷെത്ഫാൽ ഗ്രാമത്തിലെ വീടുകളിലാണ് ഞാൻ ഈ പറഞ്ഞ പാമ്പുകൾ സ്വൈര്യവിഹാരം നടത്തുന്നത്. ആദരണീയരായ അതിഥികളായാണ് ഓരോ ഗ്രാമവാസികളും ഈ പാമ്പുകളെ സ്വീകരിക്കുന്നതും. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലേ. വിശ്വാസങ്ങൾക്കും സർപ്പാരാധനയ്ക്കുമൊക്കെ പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഷെത്ഫാൽ നിവാസികളുടേത്. എല്ലാ വീടുകളിലും മൂർഖൻ പാമ്പുകൾക്ക് വിശ്രമിക്കാനായി ഒരിടം തന്നെ ഗ്രാമവാസികൾ ഒരുക്കാറുണ്ട്. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും അവരുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടുന്ന് ഓടിച്ചുവിടാനായിട്ട് നോക്കും. ഈ സ്ഥലത്തെ ദേവസ്ഥാനമായിട്ടാണ് ഗ്രാമവാസികൾ കണക്കാക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പൊ പുതിയതായിട്ടൊക്കെ വീട് വെക്കുന്നവർ ഈ ഇടം പണിതിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാമത്തിലെ സ്കൂളുകളിലേക്കും പാമ്പുകൾ എത്താറുണ്ട്. കുട്ടികൾക്ക് പോലും അവയെ ഭയമില്ല എന്നുള്ളതാണ് ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം. ഏകദേശം 2700 പേരാണ് അവിടെ താമസിക്കുന്നത്. ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും പാമ്പുകളുടെ സാന്നിധ്യവുമുണ്ട്. അതുപോലെ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് വരണ്ട സമതല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയധികം പാമ്പുകൾ ഉള്ളതും. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വരെയും ഗ്രാമവാസികളിൽ ഒരാൾക്ക് പോലും പാമ്പ് കടി ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. നാഗപഞ്ചമി ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രാമവാസികൾ പാമ്പുകൾക്ക് പഴങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ നൽകി പൂജിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആഘോഷം വരിക. മനുഷ്യരും പാമ്പുകളും തമ്മിലുള്ള ഈ അപൂർവ ചങ്ങാത്തം കാണുന്നതിനായി ആ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ഒരുപാട് പേർ അവിടേക്ക് എത്താറുണ്ട്. സമീപകാലങ്ങളിൽ ആത്മീയതയ്ക്കും സംസ്കാരത്തിനും ഊന്നൽ നൽകി വളർന്നു വരുന്ന ഒരു പരിസ്ഥിതി ടൂറിസം കേന്ദ്രമായിട്ടും ഷെത്ഫാൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും പാമ്പുകളോട് ചങ്ങാത്തം കൂടുന്ന ഇന്ത്യൻ ഗ്രാമമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: പ്രകൃതി ദുരന്തങ്ങൾ തിരിച്ചറിയാൻ മനുഷ്യനേക്കാൾ വേഗത്തിൽ മൃഗങ്ങൾക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ചില മൃഗങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപ് മൃഗങ്ങളും പക്ഷികളും ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. അത്തരത്തിലെ ദുരന്തങ്ങൾ വേഗം തിരിച്ചറിയാൻ കഴിയുന്ന ചില മൃഗങ്ങളെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ആനകളാണ് അതിൽ ഒന്നാമത്. ആനകൾക്ക് തുമ്പിക്കൈയിലൂടെയും കാലുകളിലൂടെയും സബ്സോണിക് ഇൻഫ്രാസൗണ്ട്, ഭൂകമ്പ വൈബ്രേഷൻസ് ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവയ്ക്ക് 100 മൈലിലധികം അകലെ നിന്ന് സുനാമിയോ ഇടിമിന്നലോ ഒക്കെ വരുന്നത് കേൾക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. 2004 ഇന്ത്യൻ സമുദ്രത്തിൽ സുനാമി ആഞ്ഞടിക്കുന്നതിന് മുൻപ് ഒരുപാട് ആനകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയതായും റിപ്പോർട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് നായകൾ. നമുക്കറിയാം മനുഷ്യനേക്കാള് 100,000 മടങ്ങ്

ങ്ങളിൽ നിന്ന് പുറത്തു വന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള നായയും അല്ലെങ്കിൽ സ്രാവും ആനയും പോലെ തന്നെ പാമ്പുകളും ഭൂകമ്പത്തെ മുൻകൂട്ടി അറിയുന്നു എന്നുള്ളതാണ്. അതുപോലെ എലികൾക്കും അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഈ കപ്പലുകളൊക്കെ മുങ്ങുന്നതിന് മുൻപ് എലികൾ അത് ഉപേക്ഷിച്ചു പോകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും മനുഷ്യർക്ക് മുൻപേ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നേരിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെ തന്നെയാണ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അങ്ങനെ വണ്ടർ വേൾഡിൽ അത്ഭുതകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആരും കാണാത്ത കാഴ്ച കണ്ടവരെ കുറിച്ചാണ്. അതായത് മനുഷ്യരാശിയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് 50 വർഷങ്ങൾക്കിപ്പുറം ചന്ദ്രന്റെ ചാരത്തെത്തി മടങ്ങിയ ആർട്ടമസ് 2 ദൗത്യം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. April 6 ചന്ദ്രന്റെ അങ്ങേപുരം സന്ദർശിച്ച 4 ധീരരായ ബഹിരാകാശ സഞ്ചാരികളും 10 ദിവസത്തെ ഐതിഹാസിക യാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ തിരിച്ചുവരവായിരുന്നു. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ പസഫിക് സമുദ്രത്തിലാണ് ഓറിയൻ ക്യാപ്സൂൾ പതിച്ചത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവർ സുരക്ഷിതരാണെന്നും നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, യാത്രക്കിടെ സംഘം പകർത്തിയ ദൃശ്യങ്ങൾ ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കുന്നതാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രന്റെ ഇരുണ്ട വശത്തുകൂടിയുള്ള 7 മണിക്കൂർ നീണ്ട യാത്രക്കിടെ അവര് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ എന്തൊക്കെയാണെന്ന് പറയട്ടെ. അതിന് മുൻപായിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അങ്ങനെ ആർട്ടെമിസ് സംഘം കണ്ട അത്ഭുത കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവ സൂര്യഗ്രഹണം. ബഹിരാകാശത്ത് വെച്ച് ചന്ദ്രൻ സൂര്യനെ മറിക്കുന്ന അത്യപൂർവ ദൃശ്യം അവർ ക്യാമറയിൽ പകർത്തി. സൂര്യന്റെ കൊറോണ ദൃശ്യമാകുന്ന ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഉൽക്കാപതനങ്ങൾ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് 6 തവണ ഉൽക്കകൾ പതിക്കുമ്പോഴുണ്ടായ പ്രകാശങ്ങൾ സംഘം നേരിട്ട് നിരീക്ഷിച്ചു. ഭൂമിയുടെ ഉദയവും അസ്തമയവും, ചന്ദ്രന്റെ ചക്രവാളത്തിൽ ഭൂമി ഉയരുന്നതും താഴുന്നതുമായ മനോഹരമായ ദൃശ്യങ്ങളും അവർ പകർത്തി. പിന്നെ ചന്ദ്രനിലെ പുരാതന ലാവാ പ്രവാഹങ്ങൾ, വൻകുഴികൾ, ഉപരിതലത്തിലെ വിള്ളലുകൾ എന്നിവയെക്കുറിച്ചുള്ള 1000 ചിത്രങ്ങളാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. ഇനിയിപ്പോ അടുത്തൊരു ലക്ഷ്യം കൂടിയുണ്ട്, 2028 ചാന്ദ്രവാസം. ആർട്ടെമിസ് 2 വിജയകരമായതോടെ നാസയുടെ അടുത്ത ലക്ഷ്യം ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ 2028 രണ്ട് ദൌത്യങ്ങളുണ്ട്. ചന്ദ്രനിലേക്ക് മനുഷ്യരെ വീണ്ടും എത്തിക്കാനുള്ള 2 സുപ്രധാന ദൌത്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ സ്ഥിരം താവളം, അതായത് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യർക്ക് ദീർഘകാലം താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരം ബേസ് ക്യാമ്പ് നിർമ്മിക്കുക എന്നതാണ് നാസയുടെ അന്തിമ ലക്ഷ്യം. നമ്മുടെ 4 ബഹിരാകാശ സഞ്ചാരികൾ മനുഷ്യരാശിയെ ചന്ദ്രനു ചുറ്റുമുള്ള അതിശയകരമായ ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോയി. അവർ കൊണ്ടുവന്ന ചിത്രങ്ങളും വിവരങ്ങളും ഇനി വരുന്ന തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുന്നതിനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരങ്ങൾ കീഴടക്കുന്നതിനും ഈ ദൌത്യത്തിന്റെ വിജയം അടിത്തറയിടുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള വലിയ വലിയ ചരിത്ര സംഭവങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടക്കട്ടെ അല്ലേ. ഇതുപോലെയുള്ള വാർത്തകളാണ് വണ്ടർ വേൾഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വണ്ടർ വേൾഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നീ പിടിയാന പിടിയാന ഞാൻ

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ഒരു തിര മറുതിര അവളൊരു തിരമാല ഒരു കര മറുകര അവനൊരു കര പോല

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: സാഥിയോ, ജൂൺ കെ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർമേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യെ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ ഔർ C-295 വിമാൻ നേ अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं.
1: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
2: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
1: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ BTech പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതികവിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
2: Central Sanskrit University, Artificial Intelligence और Data Science में BTech program शुरू करने जा रही है. ये आधुनिक टेक्नोलॉजी को भारत के पारंपरिक ज्ञान से जोड़ने की दिशा में एक महत्वपूर्ण कदम है. इससे भारतीय भाषाओं के लिए नए AI टूल्स तैयार करने में मदद मिलेगी.
1: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സീഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000ത്തിനുശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ VV രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 മാസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 വർഷക്കാലം RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലാഖ് രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽത്ത ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മില ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യ മേ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തെ ഹുയെ മേനെ ദേശവാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ മേ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂ കി മേരി അപീൽ കാ ഉനോനേ ന സിർഫ് സമർത്ഥൻ കിയാ ബൽകി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹേ മുജെ ഇസ് ബാത് കി ഖുശി ഹേ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുക്കാബല കർ രഹേ ഹേ മുജെ വിശ്വാസ് ഹേ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി ഹമേ സഫൽ ബനായേഗി.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാധ്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹേ വോ ഖിൽതാ ഹേ ആജ് ദേശ് മേ ഐസേ യുവാഓ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് രഹി ഹേ ജോ ഖേൽ ഭി രഹേ ഹേ ഓർ ഖിൽ ഭി രഹേ ഹേ പെഹലേ കി തുൽന മേ അബ് കഹീ അധിക് യുവാ ഖേലോ കോ കരിയർ കേ രൂപ മേ അപ്നാ രഹേ ഹേ.
0: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
5: 1 o'clock.
6: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രൗംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രൗംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 7.

0: കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ, അമിത ഐ കെയർ, കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

Silks, Tiruvalla, Almara by Pulimootil Silks, Kochi. നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. നമ്മൾ മലയാളികൾ ഒരുപാട് നല്ല ഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ കുറച്ച് ഗാനങ്ങളുമായിട്ടാണ് ഇന്നും മധുരഗീതങ്ങളിൽ നമ്മൾ ഒത്തുചേരുന്നത്. കാതുകളെ കൊതിപ്പിച്ചു കളയുന്ന രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ മുങ്ങി നിവർന്നതാണ് കളിപ്പാട്ടം എന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം. അത്രമേൽ ഹൃദയത്തെ ഉലയ്ക്കുന്ന ഗാനം. 1993 വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ ഗാനത്തിന് വരികളെഴുതിയത് കൈതപ്രം. മൊഴിയഴകും എന്ന മനോഹരമായ ഗാനമാണ് നമ്മൾ മധുരഗീതങ്ങളിലൂടെ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ആസ്വദിക്കാം നമുക്ക്.

ഓർമ്മകളിലേക്ക് ഈറൻ കാറ്റായി വന്ന് തണുപ്പിക്കുന്നൊരു ഗാനമാണ് അരിയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ കാണാതെ മെല്ലെ എന്ന ഗാനം. രവീന്ദ്രൻ സംഗീതത്തിന്റെ മാസ്മരികതയിലേക്ക് നമ്മുടെ ദാസേട്ടന്റെ മാന്ത്രിക സ്വരം അലിഞ്ഞു ചേരുമ്പോൾ കേൾവിക്കാരിലും ഒരു മഴ പെയ്ത ഫീലാണ് ഈ പാട്ട് നൽകുന്നത്. അടുത്ത ഗാനമായി നിങ്ങളിലേക്കെത്തുന്നത് ഈ ഗാനമാണ്, കാണാതെ മെല്ലെ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. നമ്മൾ മലയാളികൾക്ക് ഗൃഹാതുര സ്മരണയുണർത്തുന്ന, ആളുകൾ എന്നും ഓർത്തു പാടുന്ന ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ശരത്. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകുമ്പോൾ അദ്ദേഹത്തിന് 19 വയസ്സാണ്. ഇന്നും അതിലെ ഗാനങ്ങൾ ലൈവായി നിൽക്കുകയാണല്ലേ. ക്ഷണക്കത്തിൽ റഹ്മാന്റെ റെക്കോർഡിസ്റ്റായ ശ്രീധറായിരുന്നു റെക്കോർഡിസ്റ്റർ. ഈ ചിത്രത്തിൽ കൈതപ്രം വരികളെഴുതി ദാസേട്ടൻ ആലപിച്ച ആരാഗം എന്ന ഗാനമാണ് നമ്മളിനി മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാൻ പോകുന്നത്.

0: ராஜலட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പ്രിയദർശൻ മോഹൻലാൽ ചിത്രങ്ങളിലെ പതിവ് അത്ഭുതങ്ങളെല്ലാം തികഞ്ഞ ചിത്രമാണ് അഭിമന്യു. രവീന്ദ്രൻ മാഷൊരുക്കിയ ഗാനങ്ങളെല്ലാം അതിമനോഹരം. ഇതിൽ എം ജി ശ്രീകുമാറും ചിത്രചേച്ചിയും ചേർന്ന് ആലപിച്ച ഗാനമുണ്ട്, മാമലമേലെ വാർമഴ മേഘം എന്ന ഗാനം. കേവലം ഈണത്തിന്റെയോ ആലാപനത്തിന്റെയോ ഭംഗി മാത്രമല്ല ഈ ഗാനത്തെ പ്രിയപ്പെട്ടതാക്കുന്നത്. കൈതപ്രത്തിന്റെ വരികളിലെ വിശാലമായ പ്രണയാവിഷ്കാരം കൂടി എടുത്തു പറയേണ്ടതാണ്. കേൾക്കാം മധുരഗീതങ്ങളുടെ ഈ മനോഹരമായ ഗാനം.

പ്രണയവും വിരഹവും പകയും ഒത്തുചേർന്ന ലോഹിതദാസിന്റെ തിരക്കഥകളിൽ ഏറ്റവും മികച്ച ഒരു ചിത്രമാണ് കൗരവർ. ജോഷി ലോഹിതദാസ് മമ്മൂട്ടിയെ കൂട്ടുകെട്ടിൽ പിറന്ന മലയാളം കണ്ട മികച്ച സിനിമകളിലൊന്ന്. സിനിമയിലെ ഗാനങ്ങൾ സാഹിത്യവും സംഗീതവും ഒരുപോലെ മനോഹരമായി ഇഴചേർന്നതായിരിക്കണമെന്ന് ഷഠിച്ച, അങ്ങനെയുള്ള പാട്ടുകളോട് അടങ്ങാത്ത ആവേശമുണ്ടായിരുന്ന സംഗീത സംവിധായകനാണ് എസ് പി വെങ്കടേഷ്. അദ്ദേഹമായിരുന്നു കൗരവർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മ്യൂസിക് ചെയ്തത്. വരികളെഴുതിയത് കൈതപ്രം. ഈ ചിത്രത്തിലെ ദാസേട്ടന് ആലപിച്ച മുത്തുമണി തൂവൽ തരാം എന്ന ഗാനമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാസ്കരൻ മാഷിന്റെ ഗാനരചനാ പാടവത്തിന് ഒരിക്കൽ നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിട്ടുണ്ട്. ഡെയ്സി എന്ന ചിത്രത്തില് അദ്ദേഹം പാട്ടുകൾ എഴുതി. പൂക്കളെ എന്ന ചിത്ര ആലപിച്ച ഈ ചിത്രത്തിലെ ഗാനം അതിമനോഹരമാണ്. മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത് ആ ഗാനമാണ്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. സല്ലാപം എന്ന ചിത്രത്തിനു ശേഷം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ചിത്രമാണ് ഈ പുഴയും കടന്ന് എന്ന ചിത്രം. കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അതിമനോഹരം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്ത്, ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് ആലപിച്ച് വൈഡൂരി കമ്മലണിഞ്ഞ എന്ന ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ ഈ മനോഹരമായ ഗാനം.

തരംഗം നിലവിലുണർന്നു. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ഗാന്ധർവം എന്ന ചിത്രത്തിലേതാണ്. 1993 മോഹൻലാലിനെ നായകനാക്കി സംഗീത് ശിവൻ സംവിധാനം ചെയ്ത റൊമാൻറിക് കോമഡി ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രം ഗാന്ധർവം. ഇതിലെ പാട്ടുകളെല്ലാം തന്നെ നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഈ ഗാനത്തിന് വരികളെഴുതിയത് കൈതപ്രം. ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ ഈ ഗാനം.

പ്രകടനവും മികച്ച ഗാനങ്ങളും കൊണ്ടും നല്ല സംവിധാനം കൊണ്ടും എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് സർഗം. യൂസഫലി, ബോംബെ രവി, യേശുദാസ് കൂട്ടുകെട്ടിൽ ഇനി ഉണ്ടാവില്ല ഇങ്ങനെയൊരു ചിത്രം. സംഗീതത്തിന്റെ മാസ്മരിക ഭാവത്തെ മലയാളത്തിന് മറക്കാനാവാത്ത അനുഭൂതിയാക്കി മാറ്റിയ ഹരിഹരൻ ചിത്രം കൂടിയാണ് സർഗം. ഈ ചിത്രത്തിലെ രാഗസുധാരസ എന്ന ഗാനമാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. ചിത്രയും യേശുദാസും ചേർന്ന് ആലപിച്ച ഈ ഗാനം നമുക്ക് മധുരഗീതങ്ങളിലൂടെ വീണ്ടും കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഹോട്ടൽസ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 1994 പുറത്തിറങ്ങിയ സാഗരം സാക്ഷി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടാണ് സ്വർഗമിന്നെന്റെ രാഗഭൂവിൽ പെയ്തിറങ്ങി എന്ന ഗാനം. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ലോഹിതദാസ് തിരക്കഥ രചിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികളെഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം നിർവഹിച്ചത് ശരത്. ദാസേട്ടന്റെ മനോഹരമായ ആലാപനത്തിലൂടെ പിറന്ന ഈ ഗാനം കേട്ടുകൊണ്ട് ഇന്ന് മധുരഗീതങ്ങൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയും ഏറെ മനോഹരങ്ങളായ ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം. ദാ ഇതുപോലെ മധുരഗീതങ്ങളിൽ കൂടിയുണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 3 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഹൗസ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആറ് പതിറ്റാണ്ട് നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ 2500 സിനിമകൾ, മലയാളികളുടെ പ്രിയങ്കരിയായ നടി, മലയാളത്തിന്റെ സ്വന്തം സുകുമാരി. നമസ്കാരം, ഓർമ്മയിലേക്ക് സ്വാഗതം. ഓർമ്മയിൽ ഇന്ന് മലയാളികളുടെ പ്രിയങ്കരിയായ നടി സുകുമാരി. ഓർമ്മയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ആർജെ അപർണ. 10 വയസ്സിൽ ഒരിരവ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനരംഗത്തിലൂടെയാണ് സുകുമാരിയമ്മ ആദ്യം സിനിമയിലേക്ക് എത്തുന്നത്. പത്മിനിക്കൊപ്പം ഷൂട്ടിംഗ് കാണാനെത്തിയ സുകുമാരിയമ്മയെ സംവിധായകൻ നീലകണ്ഠൻ അഭിനയിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. തസ്കര വീരനായിരുന്നു സുകുമാരിയമ്മയുടെ ആദ്യ മലയാള ചിത്രം. ആ സിനിമയിലെ വില്ലനായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായിട്ടാണ് ചിത്രത്തിൽ സുകുമാരിയമ്മ അഭിനയിച്ചത്. ഈ ഒരു കഥാപാത്രം സുകുമാരിയമ്മയെ തേടിയെത്തുകയായിരുന്നു. ചിത്രത്തിൽ ആദ്യം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായി അഭിനയിക്കാൻ നിശ്ചയിച്ചിരുന്ന നായിക ആ സമയം എത്താൻ സാധിക്കാതെ വരികയും ആ ഒരു സ്ഥാനത്തേക്കായിരുന്നു സുകുമാരിയമ്മ എത്തിപ്പെട്ടത്. ബോയിങ് ബോയിങ്ങിലെ യന്ത്രമനുഷ്യനെ പോലെ ജോലി ചെയ്യുന്ന, മദ്യപിച്ച് നൃത്തം വയ്ക്കുന്ന ഡിക്കാമായി, ശങ്കരമംഗലത്തിലെ വെസ്റ്റേൺ പാട്ടുകളുടെ ആരാധകയായ, എല്ലായ്പ്പോഴും വൃത്തിയായി ഒരുങ്ങി നടക്കുന്ന രേവതിയമ്മ, വന്ദനത്തിലെ കർക്കശക്കാരിയായ മാഗി ആന്റി, അക്കരെ അക്കരയിലെ വാടകക്കാരായ യുവാക്കളെ മുൾമുനയിൽ നിർത്തുന്ന ഹൗസ് ഓണർ, തലയണ മന്ത്രത്തിലെ പരദൂഷണവും പരിഷ്കാരവും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന സുലോചന തങ്കപ്പൻ, അങ്ങനെ അങ്ങനെ സുകുമാരി അനശ്വരമാക്കിയ എത്രയെത്ര വേഷങ്ങൾ. മലയാള സിനിമയിൽ 60 വർഷം പൂർത്തിയാക്കിയ നടിയായിരുന്നു സുകുമാരിയമ്മ. എണ്ണമറ്റ കഥാപാത്രങ്ങൾ 6 പതിറ്റാണ്ടിലേറെ 6 ഭാഷകളിലായി നീണ്ടു. സുകുമാരി എന്ന നടിയെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പാവപ്പെട്ട അമ്മ, സഹോദരി വേഷങ്ങളല്ല, മറിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ തെളിയുന്നത് നല്ല തൻ്റെയിടമുള്ള, മിടുക്കുള്ള, ഉറച്ച ശബ്ദമുള്ള, കലഹിക്കുന്ന കഥാപാത്രങ്ങളാണ്. നാടൻ വേഷങ്ങളും മോഡേൺ വേഷങ്ങളും ഒരുപോലെ വഴങ്ങുന്ന അഭിനേത്രിയായിരുന്നു സുകുമാരിയമ്മ. ഒരു നർത്തകി കൂടി ആയതുകൊണ്ടായിരിക്കണം കണ്ണുകൾ കൊണ്ടുള്ള വിവിധ ഭാവങ്ങൾ സൃഷ്ടിക്കാൻ ഒരു പ്രത്യേക കഴിവ് സുകുമാരിക്കുണ്ടായിരുന്നു. നായികയും ഉപനായികയും ചേച്ചിയും അമ്മയും മുത്തശ്ശിയുമൊക്കെയായി അവർ തിരശീലയിലും കാണികളുടെ മനസ്സിലും നിറഞ്ഞു നിന്നു. സിനിമയെ ജീവവായു പോലെ കാണുന്ന വളരെ ചുരുക്കം നടിമാരിൽ ഒരാളായിരുന്നു സുകുമാരിയമ്മ.
2: ആണും പെണ്ണും ആയിട്ട് ഒന്നേ ഉള്ളൂ, എന്നാൽ ഒരു സ്വൈരം കൊടുക്കുവോ? അതില്ല. എന്നാ സ്നേഹക്കുറുണ്ടോ? അതൊട്ടില്ലേന്ന് താനും. ഇപ്പൊ എന്താ, നാട്ടുകാരെ മെക്കിട്ട് കയറ്റം കഴിഞ്ഞ പിന്നെ വീട്ടിലാ? ഓ, ഓരോരുത്തരുടെ സ്വഭാവം.
3: അയ്യോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പേ.
2: ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെ? എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആ ജോലിക്കാരി പെണ്ണ് പോയിട്ട് 2 ദിവസമായി. ഇനി എന്നാണ് ഇങ്ങോട്ട് എഴുന്നള്ളതെന്ന് അറിയില്ല. ചാരിയാണെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. അവളെ കെട്ടുന്നവൻ ആഹാരം ഹോട്ടലിന് കഴിക്കേണ്ടി വരും. എപ്പ നോക്കിയാലും ഒരു പുസ്തകം വായന. ഇങ്ങനെ ഉണ്ടോ ഒരു പഠിപ്പ്?
3: അവൾ ഊണ് കഴിച്ചോ?
2: അതെങ്ങനെയാ കഴിക്കുക? തല്ലാനും കൊല്ലാനും ചെന്ന അവൾ മുറി കിടന്ന് കരയുന്നുണ്ട്.
3: എന്നെ
2: കൊണ്ട് വയ്യ, ഞാൻ 2 പ്രാവശ്യം ചെന്ന് വിളിച്ചു നോക്കി. അവൾക്ക് തലവേന എത്രേ?
3: ശരി ശരി, നിനക്ക് ഇത് ചോറ് വേണ്ടേ? മോളെ, എന്നെ ചൂട് കഴിച്ച് പാ.
4: മോളെ, അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? അപ്പോഴത്തെ ദേഷ്യം കൊണ്ടല്ലേ അച്ഛൻ എന്തോ പറഞ്ഞത്. മോള് വാ, നീ ചെന്നില്ലെങ്കിൽ അച്ഛൻ ഊണ് കഴിക്കില്ല. എന്റെ മോള് വാ.
1: October 1940 തിരുവനന്തപുരം പൂജപ്പുരയിലെ മാധവൻ നായരുടെയും സത്യഭാമ അമ്മയുടെയും മകളായിട്ടാണ് സുകുമാരിയമ്മയുടെ ജനനം. 4 സഹോദരിമാരും 1 സഹോദരനും അടങ്ങുന്ന കുടുംബം. തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്ന ലളിത, പത്മിനി, രാഗിണിമാരുടെ കുടുംബത്തിൽ പിറന്ന സുകുമാരിക്ക് അഭിനയം വരസിദ്ധി പോലെയായിരുന്നു. സുകുമാരി 7 വയസ്സിലാണ് മദ്രാസിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ചാണ് കഥകളി, ഭരതനാട്യം തുടങ്ങിയ നൃത്തകലകൾ പഠിക്കുന്നത്. 1951 നീലകണ്ഠൻ സംവിധാനം ചെയ്ത ഒരിരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെ 10 വയസ്സിലാണ് സിനിമാ ലോകത്തേക്ക് ചേക്കേറിയത്. ലളിത, പത്മിനി, രാഗിണിക്കൊപ്പം ഒട്ടേറെ തമിഴ് നാടകങ്ങളിലും അവർ അഭിനയിച്ചിരുന്നു. MGR, ശിവാജി ഗണേശൻ, ജെമിനി ഗണേശൻ, സത്യൻ, പ്രേം നസീർ, മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ മലയാളത്തിലെ പഴയ പുതിയ തലമുറകൾക്കൊപ്പം സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടേറെ പുരസ്കാരങ്ങളും ഈ മഹാനടിയെ തേടിയെത്തി. 2003 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. 1991 തമിഴ്നാട് സർക്കാരിന്റെ കലയിലാമണി പുരസ്കാരവും സുകുമാരി അമ്മയെ തേടിയെത്തി. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 4 തവണ സുകുമാരി അമ്മയ്ക്ക് ലഭിച്ചു. 2011 സുകുമാരി അമ്മ ദേശീയ പുരസ്കാരത്തിന്റെ നെറുകയിലെത്തി.
5: ഗുഡ് മോർണിംഗ്.
6: മോർണിംഗ്.
5: ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കുക. കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ് മാധവൻ അറിയാലോ. ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാ. 10 രൂപ വെച്ച് മിസ് മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ശമ്പളം കൊടുക്കാനാ?
6: ആർക്ക്?
5: കോളനി കാവലിന് ഒരു ഗൂർക്കയെ നിർത്തണമെന്നുള്ള എന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്.
6: കാവലോ? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ.
5: കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ?
6: എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ 10 രൂപ പ്രശ്നം എന്നെ ഒഴിവാക്കിയേക്ക്, ബുദ്ധിമുട്ടാണ്.
5: മാസത്തിൽ വെറും 10 രൂപ കൊടുത്തതായോ?
6: അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും വേണ്ടേ? ഈ കാവലിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് ചെയ്തേക്ക്.
5: മിസ് മാധവൻ, അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല. 50 വീട്ടുകാർ ചേർന്ന് 500 രൂപ ഗൂർക്കയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം. അതിലും കുറച്ച് ശമ്പളത്തിന് നല്ലൊരു ഗൂർക്ക ഇക്കാലത്ത് എവിടുന്ന് കിട്ടാനാ?
6: ഗൂർക്കകളായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഈ 500 രൂപയുടെ ഗൂർക്കയെ കിട്ടിയോ?
5: ഇപ്പൊ പഴയതുപോലെയല്ല, ഗൂർക്കകൾക്കൊക്കെ വലിയ ക്ഷാമം. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അപ്പോ മിസ് മാധവൻ ചായരിക്കില്ലേ?
6: ഇല്ല, ഞാൻ ഈ കോളനിയിലെ താമസക്കാരനല്ലോ. അത് വേണ്ട, അത് ശരിയാവില്ല.
5: കുറച്ച് ഗോൾഡ് കണ്ടാ തോന്നില്ല ആദ്യത്തിനും വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന്.
6: ആ, ഇവിടെ കുറച്ച് ദാരിദ്ര്യമുണ്ട്. ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ?
5: സംസ്കാരമല്ലാത്ത മനുഷ്യൻ ഏതോർക്കെ പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം. ഇവനെയൊക്കെ പറ്റിച്ചുണ്ടാ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ്?
6: ആ, ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഗൂർക്കൊക്കെ കൊടുക്കാൻ 10 or 20 രൂപ ഞാനും തന്നേക്കാം, പക്ഷെ ഒരു ഗൂർക്കനെ വേണമെന്നുണ്ടോ? സാധാരണ വാച്ച്മാൻ പോരെ?
5: പറ്റില്ല പറ്റില്ല പറ്റില്ല, ഗൂർക്ക തന്നെ വേണം.
6: നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ. എന്താ ചേച്ചിയല്ലേ?
1: ദീർഘമായ നൃത്തരംഗത്തിലൂടെയാണ് ഒരിരവ് എന്ന ചിത്രത്തിൽ സുകുമാരി അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1957 6 ഭാഷകളിൽ പുറത്തിറങ്ങിയ തസ്കര വീരനിൽ ആദ്യമായി ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതേ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പിറപ്പിലും അഭിനയിച്ചു. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലും പിന്നീട് പുതിയ ചിത്രങ്ങളായ ചേട്ടത്തി, കുസൃതിക്കുട്ടൻ, കുഞ്ഞാലി മരക്കാർ, തച്ചോളി ഓദേനൻ, യക്ഷി, കരിനിഴൽ എന്നിവയിലും സുകുമാരി അമ്മ അഭിനയിച്ചു. അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം തന്നെ തനിയെ ഡബ് ചെയ്യുന്ന അപൂർവം താരങ്ങളിൽ ഒരാളായിരുന്നു സുകുമാരി അമ്മ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഒട്ടേറെ ചിത്രങ്ങളിൽ സുകുമാരി അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് പ്രിയദർശന്റെ ചിത്രങ്ങളിൽ ഹാസ്യവേഷങ്ങളും ചെയ്തു. ഈ വേഷങ്ങൾ വളരെയേറെ ശ്രദ്ധ നേടിയതായിരുന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാവ ആളറിയാം, ബോയിങ് ബോയിങ്, വന്ദനം തുടങ്ങിയ ചില കഥാപാത്രങ്ങളും അവരെ പ്രേക്ഷകരുടെ പ്രീതി നേടാൻ സഹായിച്ചു. അക്കാലത്ത് ബാലചന്ദ്രമേനോൻ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ചിത്രങ്ങളിലും സുകുമാരി ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. 6 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ തെന്നിന്ത്യൻ ഭാഷകളിൽ 2500-ലധികം ചിത്രങ്ങൾ സുകുമാരി അമ്മ അഭിനയിച്ചു. ചലച്ചിത്രങ്ങൾ കൂടാതെ നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും സുകുമാരി അമ്മ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. സിനിമയ്ക്കൊപ്പം തന്നെ 1000-ലധികം നൃത്തപരിപാടികളിലും ഈ അതുല്യ പ്രതിഭ സാന്നിധ്യമറിയിച്ചു. 2010 നമ്മ ഗ്രാമം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 2003 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1974, 1979, 83, 85 വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ സഹനടിക്കുള്ള അവാർഡും നേടി.
7: ആരാണാവോ? മനസ്സിലായില്ല.
4: അയ്യോ അമ്മച്ചി,
5: ഞാൻ തന്നെയാ.
2: മംഗളത്തെ രേവതി അമ്മ.
7: ആ ഓ സമാധാനായി, പേരെങ്കിലും മാറ്റില്ല. എന്തൊരു കോലാണോ ഇത്!
2: എന്താ ഒരു കുഴപ്പം
7: അറിയാഞ്ഞിട്ട് ചോദിക്ക, എന്താ ഭാവം?
2: ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ആ പിന്നെ ഞാൻ ക്ലബില് മെമ്പറായി.
7: എന്തോന്ന് ക്ലബ്?
2: വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്, എത്ര പണം ഉണ്ടെങ്കിലും ഗമ ഇല്ലെങ്കിലേ ആരും വകവയ്ക്കില്ല.
7: എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റൂ.
2: എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ് പോണം.
7: ഡാൻസ് ക്ലാസ്സോ? ഈ പ്രായത്തിലോ?
2: ഏയ്, ഇത് വേറെ ഡാൻസ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്. ഇത് അറിയുന്നിടത്തൊരു ഫാഷനാണ്.
7: അപ്പൊ അരങ്ങേറ്റം കെട്ടിയോ?
2: അല്ലെങ്കിൽ ഞാൻ വന്നാവണം, നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടൊന്ന് മുകളിൽ വെക്ക്. കല്യാണി, നമുക്ക് പോ.
1: ചിരിച്ചും കരഞ്ഞും കരയിച്ചും മലയാള സിനിമയുടെ ചേച്ചിയും അമ്മയും ഒക്കെയായി മാറിയ സുകുമാരി എന്ന അഭിനയ പ്രതിഭ 2013 മാർച്ച് 26 ഈ ലോകത്തോട് വിട വാങ്ങുന്നത്. വീട്ടിലെ പൂജാമുറിയിലെ വിളക്കിൽ നിന്ന് തീപടർന്ന് പൊള്ളലേറ്റ സുകുമാരി 1 ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. കയ്യിലും കാലിലും നെഞ്ചിലുമൊക്കെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്നാണ് സുകുമാരിയമ്മ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. മലയാളികളുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സുകുമാരിയമ്മയുടെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഓർമ്മയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ ആർജി അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മക്ഫേസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: പിള്ളേരെ ഒരു നല്ല നില എത്തിക്കാൻ വേണ്ടി 50 ഇന്ന് തന്നെ അടിച്ചേക്കാവുന്ന നേരിയായിരുന്നു.
2: അല്ല, ഇപ്പൊ എന്താ അവർക്കൊരു കുറവ്? എന്താ അവർക്കൊരു കുറവെന്ന്?
6: കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അവർ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ചും ചിന്തിക്കാൻ വേണ്ടി.
2: എത്ര കാലം കൊണ്ട് നിങ്ങളോട് ഇത് പറയാ മനുഷ്യ? ഇപ്പഴെങ്കിലും നിങ്ങളുടെ തലയിൽ ഇതൊന്ന് കേറിയല്ലോ. എന്തോന്ന്?
6: എന്ത് കാര്യം ഈ പറഞ്ഞു വരുന്നേ?
2: പ്രഭാകരനും പ്രദീപിനും ഓരോ കല്യാണം ആലോചിക്കാൻ.
6: രണ്ടുപേർക്കും കൂടെ ഒരു പെണ്ണ?
2: ഷോ അല്ല മനുഷ്യ, രണ്ടുപേർക്കും ഓരോന്ന്. നിങ്ങൾ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേഗം പോയി ഒരു ജോസിനെ കാണണം.
6: വെയിലൊന്ന് ആറിട്ടെങ്ങാനും പോകാൻ എന്റെ പൊന്നു കുഞ്ഞമ്മേ.
2: ഏ, നിങ്ങളോട് ഞാൻ 1000 പറഞ്ഞിട്ടുണ്ട്, എന്നെ ഈ കുഞ്ഞമ്മ കുഞ്ഞമ്മന്ന് വിളിക്കരുതെന്ന്. ആളുകൾ കേട്ടാ തെറ്റിദ്ധരിക്കും. ഇന്നാലും ബോംബെന്നെ സുനന്ദയ്യ അവളുടെ ഭർത്താവോട് വന്നപ്പോ അയാൾ അവളോട് ചോദിച്ചു എന്ന് ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയാണോ എന്ന്.
6: ഞാൻ ഇന്ന് ഒരു കാര്യം ചെയ്യാം, കുഞ്ഞമ്മ വിളിക്കണം. സുഭദ്രാന്ന് തുടങ്ങി ചേർത്തേക്കാം.
8: അപ്പോഴും കുഴപ്പമാ, സുഭദ്ര കുഞ്ഞമ്മേന്ന് വിളിച്ചാലും ആള് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അച്ഛൻ അമ്മയെ സുഭദ്രന്ന് വിളിച്ചാൽ മതി.
6: വിളിച്ചാളാ.
8: രണ്ടുപേരും ഒന്ന് മാറിയാൽ അങ്ങോട്ടൊന്ന് പോണം.
6: ഇവൻ എന്റെ മോനാണെന്ന് എനിക്ക് സംശയമുണ്ട്.
2: അനാവശ്യം പറഞ്ഞാലോ.
6: അല്ലെങ്കിൽ പിന്നെ എനിക്കില്ലാത്ത ഈ കൊട്ടൽ എങ്ങനെ ഇവനുണ്ടായി?
8: എനിക്ക് കിട്ടിയതേ ഇവിടുത്തെ പാരമ്പര്യം അല്ല, എന്റെ അമ്മയുടെ പാരമ്പര്യമാണ് എന്റെ സിദ്ധി.
2: അങ്ങനെ പറഞ്ഞുകൊടുക്കാ മോനെ, എന്റെ മുത്തച്ഛനെ കൊട്ടാരത്തിൽ ആസ്ഥാന വിദ്വാനായിരുന്നു.
8: കേളകത്ത് കിട്ടുള്ളി കുറിപ്പ് കേട്ടിട്ടുണ്ടോ?
6: ആ, ആർക്കറിയാം. എങ്ങനെയാണ് വിവരം ഉണ്ടായിട്ട്?
2: മുത്തച്ഛനെ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് കാപ്പും വളയും നേരിട്ട് വാങ്ങിയിട്ടുള്ള മൃദംഗ വിദ്വാനാ.
6: അങ്ങേര് കാപ്പും വളയും വാങ്ങി, ഇവരെന്ത് കോപ്പാ വാങ്ങിയേ?
8: സമയം വരുമ്പോ വാങ്ങിച്ചോളൂ.
2: അതവൻ സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. നിങ്ങളെ പോലെ ഒരു പണിയും ചെയ്യാതെ 24 വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല അവൻ.
8: അമ്മ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിലും ഒരു വിവരം ഉണ്ടാവട്ടെ.
6: പോടാ
2: മോനെ പ്രഭാര, നീ വേഗം പോയി ആ ജോഷിനെ ഉടനെ ഇങ്ങോട്ട് അയക്കണം.
6: പോയി കോപ്പും മണി വാങ്ങിച്ചോണ്ട് വാ.
2: മോനെ പ്രദീപേ, നിനക്ക് ഇന്ന് ബാങ്കിൽ പോണ്ടേ? സമയമായില്ലേ?
8: ടിവിയില് ക്രിക്കറ്റ് മാച്ചിലുണ്ട്, അവധി
2: എടുത്തിരിക്കുന്നേ.
6: സുഹൃത്തേ, എനിക്ക് കുറച്ച് കാപ്പി വേണം.
2: എല്ലാം അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, എടുത്തു പോയി കഴിച്ചോണം. അവിടെ ഒരുത്തൻ പെണ്ണും പരക്കൊള്ളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹനുമാൻ സേവ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരണം. എന്തൊരു കിടപ്പ മനുഷ്യത്, നിങ്ങളാരെങ്കിലും കത്തുപോയോ?
6: ഇതുവരെ ഇല്ല, 1.5 അത് നടക്കും.
2: ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിന് നല്ല ഒരാലോചന ഇനി വരാനില്ല. മാധവ മേനോ എന്ന് പറഞ്ഞ ആരാ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാണ്ട്? എഴുന്നേറ്റ് ചെന്ന് ഇതിന് നല്ല ഒരു പരിഹാരം നോക്ക് മനുഷ്യ.
6: ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗമേ കാണുന്നുള്ളൂ.
2: എന്തോന്ന്?
6: 1 കാത്തിരിക്കുന്നതിന്റെ വിഷമം സഹിക്കാതിരിക്കാൻ ഇപ്പഴേ വല്ല വിഷമം കഴിച്ചങ്ങ് ജാതക.
2: ചുമ്മാതല്ല നിങ്ങളെ ആളുകള്.
6: മക്ക തമ്പി വിളിക്കുന്ന എന്നെയാ? അത് നിന്റെ മൂത്ത മോനാ പ്രകാവരൻ.
5: നിങ്ങളെയും വിളിക്കാറുണ്ട്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കെ എം സി പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ അഫിലിയേറ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ പഠനത്തോടൊപ്പം ട്രെയിനിങ്ങിനും അവസരം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
0: 4 o'clock.

0: കൊച്ചി
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സീറോ ഡെലിവറി
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012-58-6661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഫീച്ചർ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ஹாஸ்பிட்டல்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല 020 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
4: 5 o'clock. Geo Agencies, Thiruvalla. Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachayinam Plumbing Materials, Thudangiyava. Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheythu Varuna, Thiruvallayile Mikacha Sthapanam. Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam. Geo Agencies, Kaveri Buildings, Deepa Tower Nu Samipam, Thiruvalla.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ప్రణయ పుష్పమే.
1: ఆహా, ఎందా పాట.
0: హృదయ సర
1: ప్రణయ నాయకന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: സഭയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
0: 6 o'clock.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. Agencies, Thiruvalla, Crompton Paints, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tank, Kelachandra PVC Pipes, Mikachina Plumbing Materials, Thudangiyava, Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheyyuvaruna, Thiruvallayile Mikacha Sthapanam, Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam, Geo Agencies, Kaveri Buildings, Deepa Tower Nu Samipam, Thiruvalla.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എൻ്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാംപൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3-ന് വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ

0: hsscap.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട് കൊപ്പം SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നഗരത്തിലെ ബൈപ്പാസ് പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ മൂന്നിടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹായ് ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവരും മഴയൊക്കെ കൊണ്ടിരിക്കുകയാണോ? ഇന്ന് മഴയായിരുന്നു അല്ലേ? ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു പല സ്ഥലത്തും ഇന്ന് മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നും നമ്മളുടെ ഇവിടെയും മഴയായിരുന്നു. മൊത്തം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പൊ ഈ സമയത്താണ് നമ്മൾ എപ്പോഴും പറയുന്നത് മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്. അപ്പൊ ആ ഒരു ഇത് പിടിച്ചിട്ടായിരിക്കും ഇന്ന് പലരും പാട്ട് ചോദിക്കുന്നതെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും എല്ലാ തരത്തിലുള്ള പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. മഴ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതാണല്ലോ ഓർമ്മ വരുന്നത്. അപ്പൊ എല്ലാവരെയും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അറിയാം എല്ലാവർക്കും ഇഷ്ടമുള്ള 2 ദിവസമാണ് ശനി ഞായർ എന്ന് പറയുന്നത്. കാരണം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് പാട്ട് ചോദിച്ചാൽ മതി, ഒരുപാട് പേർക്ക് പാട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. അപ്പൊ എന്തായാലും വാട്സപ്പ് നമ്പർ 9495730333 9495730333 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ പാട്ടുകൾ ആവശ്യപ്പെട്ടോളൂ. അപ്പൊ അധികം സംസാരിച്ച് കത്തിയടിച്ച് നമ്മൾ സമയം കളയാണ്ട് നേരെ പാട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ പാട്ട് കൊടുക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് ഗംഗാധരൻ ചേട്ടനാണ്. കാരണം ഞാൻ വരാണ്ട് തന്നെ എൻ്റെ പേരിവിടെ മെൻഷൻ ചെയ്തു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഞാൻ ലൈവിൽ ഞാനാണെന്ന് അറിയാതെ തന്നെ എല്ലാം മനസ്സിൽ കണ്ട പോലെ, ഹായ് ദീപ, ഇസബെല്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മംഗല്യയാമം ഗാനം കേൾപ്പിക്കുമോ ഗംഗാധരൻ പയ്യന്നൂർ കണ്ണൂർ. അതുണ്ട്, അതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു, എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന്. ഡെഡിക്കേറ്റ് രതീഷ് മഞ്ഞപ്ര, റിൻസൺ ചാലക്കുടി, ഷീബ കുമരകം, ഇത്രയും പേർക്കാണ് സ്പെഷ്യലായിട്ട് ഗംഗാധരൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെന്താണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല പാട്ടാണ് ഇസബെല്ല എന്ന ഫിലിമിലെ മംഗല്യയാമം. ആ പാട്ടിൽ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് നമ്മൾ തുടങ്ങാൻ പോവാണ്. സ്റ്റേ ട്യൂൺ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന നമ്മുടെ വേണുഗോപാലേട്ടൻ, കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് നാളെ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു ആൽബം ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം ഇതാണ്, പായ്പാട്ടാറ്റിൽ വള്ളംകളി, കിടങ്ങറ വേണുഗോപാൽ. ശരിയാണ്, ഇനിയിപ്പോ അങ്ങോട്ടേക്ക് വള്ളംകളിയുടെ പാട്ടുകളും മൊത്തത്തിൽ വള്ളംകളിയാണ് നമ്മുടെ മനസ്സിലല്ലേ, പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ വേണുഗോപാലേട്ടൻ ചോദിച്ച പാട്ട് ആൽബം സോങ് ആണ്. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഉഷിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക്

യുവഹൃദയങ്ങളെ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഒന്നുകൂടി ശോഭ പകരാൻ മകൻ ആർ ഡി ബർമന് കഴിഞ്ഞു. രണ്ട് ദശാബ്ദക്കാലം ബോളിവുഡ് കീഴടക്കിയ ആർ ഡി ബർമന്റെ ജന്മദിനമായിരുന്നു ഇന്നലെ June 27. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ മേരെ സാംനെ വാലി ഖിഡ്കി മേ എന്നുള്ള പാട്ട് കേൾപ്പിക്കാമോ എന്നാണ് നമ്മുടെ ശ്രീധരൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ആന്റണി കടവന്ത്ര, രതീഷ് മഞ്ഞപ്ര, മനോജ് തെന്നിലാപുരം, ഗിരീഷ് എരമല്ലൂർ, ബിന്ദു ദിലീപ്, കൊടകര, ലീപ പുരുഷോത്തമൻ എന്നിവർക്കായി സമർപ്പിക്കുന്നു. മറ്റ് പ്രിയ ശ്രോതാക്കളെയും മറക്കുന്നില്ല ശ്രീധരൻ അവണൂർ. ആരെയും നമുക്ക് മറക്കണ്ട ശ്രീധരൻ ചേട്ടാ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് വെച്ചുകൊടുക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് എന്ന്. അതുപോലെ നമ്മുടെ ബിൻസ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ദീപ, ഈ മഴയുള്ള സയാനത്തിൽ ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് നൽകുമോ? ഉദ്യാന ബാലകൻ സിനിമയിലെ പനിനീർ പൂവിതളിൽ തേങ്ങി എന്നുള്ള മനോഹരമായ ഗാനം ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നൽകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബിൻസി ബിജു ഫ്രം വൈക്കം. ഓക്കെ ബിൻസ് ചേച്ചി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരെങ്കിലും അത് ചോദിക്കുന്ന എനിക്കറിയാം, മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് അത് നിർബന്ധമാണല്ലേ. അപ്പൊ എന്തായാലും വൈക്കത്തേക്ക് ഞാൻ ആ പാട്ട് തന്നുവിടുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ട് കേട്ട് സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നല്ല നല്ല പാട്ടുകളാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജോസഫ് ഏട്ടനാണ്, എറണാകുളത്ത് നിന്ന്. ഹായ് മാക് ഫാസ്റ്റ്, ഒരു പാട്ട് വെച്ച് തരണം. രേവതിക്കൊരു പാവക്കുട്ടി എന്ന സിനിമയിലെ ചിന്നുക്കുട്ടി ചെല്ലക്കുട്ടി തങ്കക്കുട്ടി എന്നുള്ള ഗാനം വെച്ച് തരണം. ഡെഡിക്കേഷൻ എന്റെ കൊച്ചുമക്കളായ ദിയക്കും ഡിയോണിനും വേണ്ടി, ജോസഫ് എറണാകുളം. പിന്നെന്താണ്, ജോസഫ് ഏട്ടന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ദാ പാട്ട് വെച്ചിരുന്നുണ്ട് കേട്ടോ.

0: മുന്നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗിരീഷേടനാണ്, എരമല്ലൂർ എന്ന്. നമസ്കാരം. ഇൻ മനവാനിൽ എന്ന തമിഴ് സിനിമയിലെ എന്നെ സൊല്ലി പാടുവതോ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താണ്, എനിക്കൊന്ന് ഉമ്മപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ഫിലിമിന്റെ റീമേക്ക് ആണെന്ന് തോന്നുന്നു അല്ലെ? നല്ല പാട്ടാണ് പക്ഷേ ഇത്. അപ്പൊ എന്തായാലും ഗിരീഷേട്ട ആ പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നല്ല ഫ്രഷ് ഫീല് തരുന്ന പോസിറ്റീവ് എനർജിയുള്ള കുറെ പാട്ടുകളല്ലേ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതും അങ്ങനെയുള്ള ഒരു പാട്ടാണ്. നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോഷി ചേട്ടനാണ് അങ്കമാലയിൽ നിന്ന്. ഹായ് നമസ്കാരം, കുങ്കുമപ്പൂ കൊണ്ട് കൂടെ ഒരു കീ ഗാനം പ്ലേ ചെയ്യുമോ? ഫിലിം വിസ്മയം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിസ്മയം സിനിമയിൽ ഈ പാട്ടൊക്കെ വളരെ അപൂർവമാണ് നമ്മൾ കേൾക്കുന്നത്. ശരിക്കും സോങ്സ് ഓൺ ഡിമാൻഡിലൂടെയാണ് പല പാട്ടുകളും നമ്മൾ പൊടി തട്ടി എടുക്കുന്നത് അല്ലേ. അങ്ങനെ ജോഷി ചേട്ടൻ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. സോങ്സ് ഓൺ ഡിമാൻഡിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് മാക്ഫാസ്റ്റ് ആർ ജെ, ഇന്നലെ പാട്ട് കിട്ടിയില്ല, ഇന്ന് ഈ മനോഹര തീരത്തിലെ യാമശംഖുലി വാനിലുയർന്നു എന്ന ഗാനം വെക്കണം. ഈ ഗാനം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാക്ഫാസ്റ്റ് ശ്രോതാക്കൾക്കുമായി വെച്ചു കൊടുക്കണം. സുബ്രഹ്മണ്യൻ തൃപ്രയർ. ഓക്കെ സുബ്രഹ്മണ്യൻ ചേട്ടാ, ഇന്നലെ പാട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു രണ്ട് പാട്ടും കൂടി കേൾക്കാനുള്ള സമയമുണ്ടാവും. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയങ്കരേട്ടനാണ്. പ്രിയ മക്ഫാസ്റ്റിന് നല്ലൊരു മഴയുള്ള ശുഭസായനം നേരുന്നു. ഇന്ന് രാവിലെ മുതൽ ഫോട്ടോച്ചിയിൽ ഈ സമയം വരെ നല്ല മഴയാണ്. കരിമ്പന എന്ന ചിത്രത്തിലെ കരിമ്പാറയ്ക്കുള്ളിലും കൺവതം നിറയും എന്ന ഗാനം പ്രിയ സുഹൃത്തുക്കളായ ശംസുദ്ദീൻ ചേട്ടൻ, ത്രിമൂർത്തീസ്, അനിൽ, ജലറാണി, ഷീബ കുമരകം, നാരായണൻ ചേട്ടൻ, ശ്രീധരൻ അവണൂർ, മുഹമ്മദ് വടക്കേ വാവനൂർ, കുഞ്ഞിപ്പ പന്താവൂർ, വേണുഗോപാലൻ കുട്ടനാട്, ഷാജു മടത്തുംപടി, ഇവർക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കണേ. കേൾപ്പിക്കാതെ പോകരുതേ. എന്നിട്ട് ഇതെന്താണ്, അത് ചെവിയാണോ എന്തോ, ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല. കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്നു ഫോട്ടോച്ചി കുടുംബാംഗമായ മൂന്ന് പേർ അവിടെ കാത്തിരിക്കുകയാണ്, ജയങ്കർ, സലിത, ശ്രീനന്ദ. അപ്പൊ കാത്തിരിപ്പിനൊരു അവസാനം നമ്മൾ കൊടുക്കണ്ടേ? അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത ലാസ്റ്റ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അമ്പിളി ചേച്ചിയാണ്. ഹായ് റേഡിയോ മാക് ഫാസ്റ്റ് മോളൂസെ, ഗുഡ് ഈവനിങ്. മോളെ, എനിക്ക് കാട്ടിലെ മീനയെ പാട്ട് പഠിപ്പിച്ചു തരോ, ഈ സോങ് വെച്ച് തരാമോ? ഇത് ഷീബ ചേച്ചിക്കും പിന്നെ സോങ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മോൾക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ മോളെ, ഞാൻ പാട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ ആഴ്ചകളായി, ഒന്നും കേൾപ്പിക്കുന്നില്ല. എന്താണോ അവോ ഇന്ന് കേൾപ്പിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി അമ്പിളി ചേച്ചി അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഇല്ല കേട്ടോ, ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് കിട്ടാത്തതായിരിക്കും. മെസ്സേജ് ആണെങ്കിൽ നമുക്കൊരു 7:30 മുന്നേ, 7:45 മുന്നേ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആദ്യം അയച്ചവരുടെ പാട്ടുകൾ നമുക്ക് വെച്ചു കൊടുക്കണമല്ലോ. അപ്പം അതിലും നമ്മളെ കോള് വിളിച്ചിട്ട് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ട് മെസ്സേജിലൂടെ മാത്രം ചോദിക്കുന്ന കുറേ പേരുണ്ട്, അവർക്കൊരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഈ മെസ്സേജിലൂടെയാണ് കുറേ പേര് ചോദിക്കുന്നത്. അപ്പം അമ്പിളി ചേച്ചിക്ക് നേരത്തെ മെസ്സേജ് അയക്കാം 7:00 ശേഷം. വിളിച്ചിട്ടൊരു 2 വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് നേരത്തെ അയക്കണം കേട്ടോ. എല്ലാവരും ഇന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ ഇതാണ് പ്രശ്നം. അപ്പം എന്തായാലും പാട്ട് വെച്ചുതരാം. അനിലേടന് എന്താണ് അവ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഹായ് ദീപക്കുട്ടി, ഗുഡ് ഈവനിങ്. അപ്പോസ്കുട്ടി, അമൃത കാർത്തിക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ്. ഒരു ശുഭരാത്രി പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ എനിക്ക് വായിക്കാൻ പോലും വയ്യാതെ, ഞാനിനി ഇതിനൊന്നും ഇവിടെ വലുതാക്കി വലുതാക്കി ഒന്നും കാണാൻ വയ്യാനിലേട്ട് എന്നോട് ക്ഷമിക്കണം. ഒരു ശുഭരാത്രി ഉണ്ട്. ജീവിതമാകുന്ന ത്രാസ് കൃത്യമായി സമനിലയിലാകണമെങ്കിൽ ഒന്നിൽ പണമുണ്ടായിരിക്കണം, അതുപോലെ മറ്റേതിൽ തലവരെയും ഉണ്ടായിരിക്കണം. രണ്ടും തുല്യമായിരിക്കണം. ശുഭരാത്രി. രക്ഷപ്പെട്ടു, വായിച്ചു. ഓക്കെ അനിലേട്ട, ശുഭരാത്രി. ആന്റണി ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പാട്ടാണ്, ഫാൻഡം സിനിമയിലെ പാട്ടായിരുന്നു. തൽക്കാലം അടുത്ത പാട്ടിൽ എല്ലാവർക്കും ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ആന്റണി ചേട്ടാ, ഗുഡ് നൈറ്റ്. ജയങ്കരേട്ടൻ ചോദിച്ച പാട്ട് തന്ന പ്രിയ മാക്ഫാസ്റ്റിനും ശബ്ദറാണി ദീപയ്ക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാവർക്കും നല്ലൊരു മഴയുള്ള ശുഭരാത്രി നേരുന്നു. ഓക്കെ ജയങ്കരേട്ട, ശുഭരാത്രി. ഹായ് ദീപ, ത്രിമൂർത്തീസിന്റെ സന്ധ്യാവന്ദനം. ഇന്നത്തെ പാട്ടുകളെല്ലാം മനോഹരമായിരുന്നു. പാട്ടുകൾ ആവശ്യപ്പെട്ടവർക്കെല്ലാം നന്ദി. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും ദീപയ്ക്കും സൗഹൃദവാണി സുഹൃത്തുക്കൾക്കും ശുഭരാത്രിയും സുഖനിദ്രയും ആശംസിക്കുന്നു. ഓക്കെ അനിലേട്ട, ശുഭരാത്രി. അടുത്തത് ശ്രീധരൻ ചേട്ടൻ, ഡെഡിക്കേഷന് നന്ദി. ജയങ്കർ ഫോട്ടോച്ചി, ഗുഡ് നൈറ്റ്. ശുഭരാത്രി ദീപയ്ക്കും. ഓക്കെ ശുഭരാത്രി. അടുത്തത് ദീപേ, ശ്രീധരൻ ചേട്ടന് ഡെഡിക്കേഷൻ താങ്ക്സ് പറയണേ. ശുഭരാത്രി. ഓക്കെ ഗിരീഷേട്ട പറഞ്ഞേക്കാം, ശുഭരാത്രി. ഗുഡ് ഈവനിങ് ദീപകുട്ടി, നല്ല നല്ല പാട്ടുകൾ കേട്ട് കൂടെയുണ്ട്. ഗംഗാധരൻ പയ്യന്നൂരിനും സുബ്രഹ്മണ്യൻ ചേട്ടനും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ഗുഡ് നൈറ്റ്. ശീബചേച്ചിയാണ് കുമരകത്ത് നിന്ന്. ശീബചേച്ചി ഗുഡ് നൈറ്റ്. മിനി ചേച്ചി നേരത്തെ പാട്ട് ചോദിച്ചതാ കേട്ടോ. ഇത് നമ്മുടെ മിനി ബാബു ഹായ് മോളെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് താമസിച്ചു കേട്ടോ മിനി ചേച്ചി, നമ്മുടെ ആലപ്പുഴയിലുള്ള മിനി ചേച്ചിയാണ്. അതുകൊണ്ടാണ് പാട്ട് ചോദിച്ചിടാൻ പറ്റാഞ്ഞത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ പാട്ട്. ഒരു ഗുഡ് നൈറ്റ് ഞാൻ തരുന്നു. അടുത്ത പാട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അടുത്ത പാട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്, ജ്യോതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞു, 7:40 മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബാക്കിലേക്ക് ആയിപ്പോവും, അതാണ് പ്രശ്നം. തൽക്കാലം അടുത്ത പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഒരു ഗുഡ് നൈറ്റ് അറിയിക്കുന്നു സിറാജ്. ഗുഡ് നൈറ്റ് ദീപ, ഗുഡ് നൈറ്റ് സിറാജ്. താങ്ക്സ് ദീപ, ബിൻസ് ചേച്ചി. ഓക്കെ ഗുഡ് നൈറ്റ്. ലേഖ ചേച്ചി, ഗുഡ് ഈവനിങ്. മോളെ, സമയം പോയെന്നറിയാം, എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ പാട്ട് വെച്ച് തരുന്നുള്ളത്. അടുത്ത പാട്ട് ആ പ്രതീക്ഷ കൈവിടേണ്ട, അടുത്ത പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും മൂലം വള്ളംകളിയുടെ ആശംസകളും നേർന്നിട്ടുണ്ട്. ലേഖ ചേച്ചി ഗുഡ് നൈറ്റ്. ജീവൻ ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തിരുതകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമീണ ഗാനങ്ങളിനകത്തെ പാട്ടായിരുന്നു. എന്തായാലും ജീവൻ ചേട്ടാ, അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വെച്ചുതരാം. ഒരു ഗുഡ് നൈറ്റ് ഞാൻ തരുന്നു. ഓക്കെ, ഇപ്പം എല്ലാവരുടെയും മിനി ചേച്ചി, മിനി റജി. മിനി ചേച്ചി നേരത്തെ 6:58 ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 7:00 ശേഷം പാട്ട് ചോദിക്കാവുള്ളൂ എന്ന്. അപ്പം അതുകൊണ്ട് ഇന്ന് വെച്ചുകൊടുക്കാനായിട്ട് പറ്റിയില്ല. അടുത്ത ദിവസങ്ങളൊക്കെ വിളിച്ചോളൂ, മിനി ചേച്ചിക്കൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത ദിവസമൊക്കെ വിളിച്ച് പാട്ട് ചോദിച്ചു കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടറ്റാ ബൈ ബൈ പറയുന്നത് ദീപയാണ്. വീണ്ടും നമുക്ക് നാളെ രാവിലെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
0: ശുഭയാത്ര.
6: ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. യാത്രകളെ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ നെഞ്ചോട് ചേർക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് പക്ഷിപാതാളം എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. പച്ചപ്പ് നിറഞ്ഞ ഒരു ദേശമായ വയനാട്ടിൽ നിത്യഹരിത വനങ്ങളാൽ മൂടപ്പെട്ട നിരവധി ഭാഗങ്ങളുണ്ട്. വൈവിധ്യമാർന്ന വന്യജീവികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആനകൾ, പുള്ളിപ്പുലികൾ, കടുവകൾ, കാട്ടുപൂച്ചകൾ, കാട്ടുപോത്ത്, മയിലുകൾ, അങ്ങനെ മറ്റു വൈവിധ്യമാർന്ന പക്ഷികൾ എന്നിവ ഇവിടെ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 1740 മീറ്റർ ഉയരത്തിലും തിരുനെല്ലിയിൽ നിന്ന് 7 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പക്ഷിപാതാളം. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയും കൽപ്പറ്റയിൽ നിന്ന് 66 കിലോമീറ്റർ അകലെയും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 78 കിലോമീറ്ററും അകലെയാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിക്കടുത്തുള്ള ബ്രഹ്മഗിരി കുന്നുകളുടെ കേരള ഭാഗത്തായിട്ടാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയ്ക്കും കേരളത്തിലെ വയനാട് ജില്ലയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ബ്രഹ്മഗിരി കുന്നിൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരിയുടെ കേരള ഭാഗത്താണ് പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇത് ബ്രഹ്മാവ് തന്നെ നിർമ്മിച്ചതാണെന്നും വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. തിരുനെല്ലി ക്ഷേത്രം ദക്ഷിണ കാശിയെന്നും സഹ്യമാല ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷികളുടെ സമ്പന്നമായ ഒരു ശേഖരം പക്ഷിശാസ്ത്രജ്ഞരുടെ പറുദീസയാണ്. ഉയരം, ചുറ്റുമുള്ള വനങ്ങൾ, അരുവികളും കുത്തനെയുള്ള കുന്നുകളും ഇതിനെ ട്രക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. പുരാതന കാലത്ത് സന്യാസിമാർ ധ്യാനത്തിനായി ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയും ഇവിടെയുണ്ട്. വിനോദസഞ്ചാരികൾക്കിടയിൽ ഈ ഗുഹ ഒരു പ്രധാന ആകർഷണമാണ്. കർണാടക ഭാഗത്ത് ഈ ഗുഹ മുനിക്കൽ ഗുഹ എന്നറിയപ്പെടുന്നു. എഡിബിൾ നെസ്റ്റ് സ്വിഫ്റ്റ്ലെറ്റ് എന്ന പക്ഷിയുടെ സാന്നിധ്യത്തിന് പേരുകേട്ട സ്ഥലമാണിത്. ഖരരൂപത്തിലുള്ള ഉമിനീർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പക്ഷിക്കൂടുകളാണ് ഭക്ഷ്യയോഗ്യമായ പക്ഷിക്കൂടുകൾ. ഗുഹാഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ആഴം കുറഞ്ഞ കപ്പിന്റെ ആകൃതിയിലാണ് കൂടുകൾ. പ്രജനന കാലത്ത് 35 ദിവസത്തേക്ക് ഖനരൂപത്തിലുള്ള ഉമിനീർ ഇഴചേർന്നാണ് കൂട് നിർമ്മിക്കുന്നത്. കൂട് കൂടുതലും നിർമ്മിക്കുന്നത് ആൺ സ്വിഫ്റ്റ്ലൈറ്റുകളാണ്. ഭക്ഷ്യയോഗ്യമായ പക്ഷിക്കൂട് പോഷകങ്ങളാൽ സമ്പന്നമാണെന്നും ഔഷധഗുണങ്ങൾ ഉള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടുകളിൽ ഉയർന്ന അളവിൽ കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഇരുമ്പും എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചൈനീസ് പാചകരീതിയിൽ ആദ്യകാലം മുതൽ തന്നെ ഇത് പാചകത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഏറ്റവും പ്രശസ്തമായ വിഭവവും പക്ഷിക്കൂട് സൂപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അറിവ് കൂടി ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷിപാതാളത്തിന് സമീപമുള്ള മറ്റൊരു പ്രധാന ആകർഷണം കുർവാദ്വീപാണ് കേട്ടോ. കുർവാദ്വീപ് എന്നും നിത്യഹരിത വനങ്ങളാൽ മൂടപ്പെട്ട ഈ ജനവാസമില്ലാത്ത ദ്വീപ് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ പക്ഷിപാതാളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിൽ വരുന്നത്. എന്തായാലും ഇന്ന് ഈ പക്ഷിപാതാളം നിങ്ങളുടെ അറിവിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭയാത്രയിൽ നിന്നും വിട പറയുന്നു. ആർ ജെ അമൃത കാർത്തിക, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012586661.
3: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസുള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
3: മാക്ഫാസ്റ്റ് റേഡിയോ 90.4 എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിലെ ശേഷമുള്ള പ്രധാന വിശേഷങ്ങൾ നമുക്ക് ഇത്തവണ പങ്കുവയ്ക്കാം. മൂന്ന് രാജ്യങ്ങളിലായിട്ടാണല്ലോ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരമെന്നുള്ള നിലയിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. 104 മത്സരങ്ങൾ മൊത്തമായിട്ട് ഈ ടൂർണമെന്റിലുണ്ട്. 3 രാജ്യങ്ങൾ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥ്യം അരുളുന്ന ആദ്യത്തെ ലോകകപ്പാണിത്. ഇത്രയും വിപുലമായിട്ട് ലോകകപ്പ് നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കൂടാതെ കളി നിയമങ്ങളിലും പല മാറ്റങ്ങളും ഇത്തവണ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ കളി നിയമങ്ങൾ നമുക്ക് പുറകാലെ വിശദീകരിക്കാം. എങ്കിലും നമ്മുടെ ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ പല മത്സരങ്ങളുടെയും റിസൾട്ടുകൾ വരുമ്പോഴൊക്കെ നമുക്ക് ഇതിന്റെ ഘടന എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുന്നു. മൊത്തം 48 ടീമുകളെ 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളിലും ഓരോ ഗ്രൂപ്പിലും 6 മത്സരങ്ങൾ വീതം നടക്കും. അങ്ങനെ മൊത്തം 72 മത്സരങ്ങൾ ലീഗ് അടിസ്ഥാനത്തിൽ നടത്തപ്പെടും. ഇതിൽ നിന്നും ഗ്രൂപ്പ് ജേതാക്കളായി ഉയർന്നു വരുന്നവർക്ക്, അതായത് എ തുടങ്ങി എല്ലു വരെയുള്ള 12 ഗ്രൂപ്പുകൾ, ഈ 12 ഗ്രൂപ്പുകളിൽ നിന്നും വിജയിക്കുന്ന ഓരോ ടീമും അതിന് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന 8 ടീമും, അങ്ങനെ 24 വെട്ടും 32 ടീമുകൾ ഉൾപ്പെടുന്ന റൌണ്ട് ഓഫ് മത്സരങ്ങൾ നടക്കും. ആ റൌണ്ട് ഓഫ് മത്സരങ്ങളിൽ നിന്ന് 16 ടീമുകൾ ക്വാളിഫൈ ചെയ്യും. ആ റൌണ്ട് ഓഫ് മത്സരം മുതൽ മത്സരങ്ങളെ നോക്കൌട്ടിലാണ്. ഓരോ മത്സരത്തിലെയും വിജയികൾ മാത്രമേ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ റൌണ്ട് ഓഫ് മത്സരത്തിൽ നിന്ന് 16 ടീമുകൾ, പിന്നീട് അതിൽ നിന്ന് 8 ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക്, അതിൽ നിന്ന് 4 ടീമുകൾ സെമി ഫൈനലിലേക്ക്, സെമി ഫൈനലിൽ നിന്നും 1 ടീം ഫൈനലിലേക്ക്. സെമി ഫൈനലിൽ പരാജയപ്പെടുന്ന ഒരു ടീമിന് പ്ലേ ഓഫ് മത്സരവും ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ എടുത്തു കഴിയുമ്പോൾ 104 മത്സരങ്ങളാണ് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രത്യേകത കൂടി ഈ ലോകകപ്പിനുള്ളത്, ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ ഏകദേശം 54 മത്സരങ്ങൾ 56 മത്സരങ്ങൾ മാത്രമേ ഇപ്പം കഴിഞ്ഞ് വരുന്നുള്ളൂ. അടുത്ത 1-2 ദിവസത്തിനകം ബാക്കിയുള്ള മത്സരങ്ങളും കൂടെ പൂർത്തീകരിക്കും. അപ്പൊ ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് 3.6 ദശലക്ഷം കാണികളാണ് ഈ പുതിയ ഈ ലോകകപ്പില് മത്സരങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതൊരു പുതിയ ലോക റെക്കോർഡ് തന്നെയാണ്. 2026 ലോകകപ്പിലെ കളി നിയമത്തിൽ പ്രധാനമായിട്ട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് മത്സരങ്ങളുടെ ഇടയിൽ റഫറിമാര് അത് പ്രയോഗിക്കുന്നുമുണ്ട്. ഒരു പ്രധാന വ്യത്യാസം ഈ ലോകകപ്പിൽ നമ്മളുണ്ടെന്ന് പറഞ്ഞത് മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിന്റെ കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കുന്നില്ല. കളിയിലെ ഓരോ മത്സരങ്ങളിലും കളിക്കാർ പല വിധത്തിലുള്ള ടാക്ടിക്കൽ കാര്യങ്ങൾ അവലംബിക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് മത്സരങ്ങൾ അവർക്ക് അനുകൂലമാക്കി തീർക്കുവാനായിട്ടുള്ള ഒരു ഡിലേയിങ് ടാക്ടിക്സ്. ആ ഡിലേയിങ് ടാക്ടിക്സ് ഒഴിവാക്കാനായിട്ട് ഇപ്രാവശ്യം രണ്ടു മൂന്ന് മേഖലകളിലെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ത്രോയിൻ എടുക്കുന്ന സമയത്ത് ആ ത്രോയിങ്ങിന് ഉള്ള റഫറിയുടെ സിഗ്നൽ ലഭിച്ചതിന് ശേഷം ഒരു 5 മുതൽ 8 സെക്കൻഡുകൾക്കകം ത്രോയിൻ എടുത്തില്ല എന്ന് വരികിൽ അത് എതിരാളികൾക്ക് ആ ത്രോയിൻ നൽകുന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾ കിക്ക് എടുക്കുന്ന സമയത്ത് അതിനും ഇതേ സമയം തന്നെ സമയങ്ങൾക്കകം അവര് ഗോൾ കിക്ക് എടുത്ത് കളി റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എതിർ ടീമിന് ഒരു കോർണർ കിക്ക് കൊടുക്കുന്ന രീതിയും അവലംബിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ സമയങ്ങളിൽ കളിക്കാരെ പുറത്തോട്ട് വരാനായിട്ടും പുതിയ കളിക്കാരൻ അകത്തേക്ക് പോകുവാനായിട്ടും ഒക്കെ അവർ ഇച്ചിരി സമയങ്ങളെടുക്കും. പ്രത്യേകിച്ച് അവസാന നിമിഷങ്ങളിൽ ഇഞ്ചുറി ടൈമിലൊക്കെ ആണെന്നൊരിയാൽ അവർ കൂടുതലെടുക്കുന്ന ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണത്. അവിടെ ഇപ്രാവശ്യത്തെ ഒരു നിയമ പരിഷ്കാരം വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ സിഗ്നൽ ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡിനകം കളിക്കളത്തിനകത്തുള്ള കളിക്കാരൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് വരികിൽ ഈ അകത്തേക്ക് പോകേണ്ട കളിക്കാരൻ പിന്നീട് 1 മിനിറ്റിന് ശേഷമേ അദ്ദേഹത്തിന് വീണ്ടും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ടച്ച് ലൈനിന് പുറത്ത് വെളിയിൽ ആ കളിക്കാരൻ 1 മിനിറ്റ് പുതിയ കളിക്കാരൻ അകത്തേക്ക് പോകുന്ന കളിക്കാരൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷനിലുണ്ടാകുന്ന ആ മാറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതാണ്. വേറൊരു പ്രധാന മാറ്റമുള്ളത് വാർ അടിസ്ഥാനത്തില് മത്സരങ്ങളുടെ ഫൗളുകളും മറ്റുള്ള ഇൻസിഡൻസും നിശ്ചയിക്കുക എന്നുള്ളതാണ്. വാർ എന്ന് പറയുന്നത് VAR വീഡിയോ അസിസ്റ്റഡ് റഫറിങ് എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു കോർണർ കിക്ക് വരികയോ ഗോൾ കിക്ക് വരികയോ ഒരു ഫൗൾ വരികയോ ഒക്കെ ചെയ്യുകയാണെന്ന് വരികിൽ അത് റഫറിക്ക് ഒരു സംശയം തോന്നുകയാണെങ്കിൽ അവരുടനെ അതിൻ്റെ വീഡിയോ പോയി നോക്കി ആ ഇൻസിഡൻ്റ് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഓരോ ടീമുകളുടെയും ചില പ്രധാന നിമിഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം നമുക്ക്. അത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ ബ്രസീൽ 2 വിജയം ഉൾപ്പെടെ ഒരു സമനില ഉൾപ്പെടെ 7 പോയിന്റോടുകൂടി അവരുടെ ഗ്രൂപ്പ് സിയിൽ നിന്നും ഒന്നാമതായിട്ട് റൗണ്ട് ഓഫ് ഗ്രൂപ്പിലേക്ക് 32 ഗ്രൂപ്പിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ ബ്രസീലിന്റെ സ്ക്വാഡിലെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 981 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ സ്കോട്ട്ലൻഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ വീണ്ടും കളിക്കളത്തിലേക്ക് വന്നു. അത് ബ്രസീൽ സ്ക്വാഡില് ആരാധകരിലും ഏറെ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ പുതിയ പരിശീലകനായിട്ട് വരുന്ന കാർലോ അഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ കൂടുതൽ അറ്റാക്കിംഗ് ഫുട്ബോൾ, അതായത് ആക്രമണ ശൈലിയുള്ള ഫുട്ബോളായി കാഴ്ചവെക്കുന്നു എന്നുള്ളതും കാണികൾക്ക് മത്സരം കാണുമ്പോൾ വളരെ ആവേശമുയർത്തുന്നുണ്ട്. ബ്രസീൽ നിരയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ശോഭിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ വിനീഷ്യസ് ജൂനിയർ, അവരുടെ ആക്രമണ നിരയിലെ ഒരു കുന്തമനയാണ്. സ്കോട്ട്ലൻഡിന് എതിരായിട്ടുള്ള മത്സരത്തിലൊക്കെ ആണെന്ന് ഒരിക്കലും അവര് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സ്കോർ ചെയ്യുന്നതിന് വിനീഷ്യസ് ജൂനിയറിന് സാധിക്കുന്നുണ്ട്. പോർച്ചുഗലിന്റെ ഒരു വിശ്വോത്തര താരമാണല്ലോ റൊണാൾഡോ. റൊണാൾഡോയുടെ ചരിത്ര നേട്ടത്തിന്റെ ദിവസമായിരുന്നു ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ള മത്സരം. ആ മത്സരത്തിലെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ റൊണാൾഡോ ഗോൾ നേടി. ആ ഗോൾ നേടിയപ്പോൾ 2006 തുടങ്ങി ഈ 2026 വരെയുള്ള ലോകകപ്പുകളിൽ, അതായത് 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഏക താരമായിട്ട് റൊണാൾഡോ മാറി. അതുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു വലിയ റെക്കോർഡാണ്. 6 വേൾഡ് കപ്പിലെ ഗോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 20-24 വർഷത്തോളം, 4 വർഷത്തിലൊരിക്കലാണല്ലോ വേൾഡ് കപ്പ് നടക്കുന്നത്, 24 വർഷത്തോളം അദ്ദേഹം ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ ഒരു തിളങ്ങുന്ന താരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ ആവേശം നൽകുന്ന ഒരു വസ്തുതയാണ്. വേറൊന്ന്, ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ലയണൽ മെസ്സി, ജൂൺ 24 തന്റെ 39ാം പിറന്നാള് ലോകകപ്പ് ഫുട്ബോളിൽ ആഘോഷിച്ചു. ഈ 39ാം പിറന്നാളിന്റെ ഒരു സവിശേഷത എന്താന്ന് ചോദിച്ചാൽ, ആ 39ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 39 ലോക റെക്കോർഡുകൾ സ്വന്തമായിട്ടുണ്ട്. അത് ഒരു അപൂർവ സംഭവമാണ്. അങ്ങനെ ഓരോ മത്സരം കഴിയും തോറും അർജന്റീന ടീമിന്റെ പ്രകടനം മെച്ചപ്പെട്ടു വരുന്നതിലും നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. വേറെ 2 അട്ടിമറികൾ ഇപ്രാവശ്യം പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നടന്നു. ഒന്ന്, ഖാന, ആഫ്രിക്കൻ രാജ്യമായ ഖാന ഇംഗ്ലണ്ടിനെ ഗോൾരഹിത സമനിലയിൽ പിടിച്ചു നിർത്തി. എല്ലാവരും ഇംഗ്ലണ്ട് ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നിരുന്ന സമയത്ത് ഖാന അവരെ സമനിലയിൽ പിടിച്ചു നിർത്തിയത് ഒരു അട്ടിമറിയായിരുന്നു. അതുപോലെ ഈ വർഷത്തെ ലോകകപ്പിലെ ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ജർമ്മനിയെ ഇക്വഡോർ മറ്റൊരു അട്ടിമുറയിലൂടെ തോൽപ്പിച്ചത് അത് വേറൊരു അട്ടിമുറയായിരുന്നു. അപ്പം ഇക്വഡോർ ജർമ്മനിയെ തോൽപ്പിച്ചതും ഘാന ഇംഗ്ലണ്ടിനെ സമനിലയിൽ പിടിച്ചു നിർത്തിയതും ഈ ടൂർണമെന്റിലെ രണ്ട് അട്ടിമറികളാണ്. അതുപോലെ ആതിഥേയ രാജ്യമായ മെക്സിക്കോ ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും അവര് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. മൂന്ന് മത്സരങ്ങളും ജയിച്ച് അവര് റൗണ്ട് ഓഫ് 32 പ്രവേശിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ക്രൊയേഷ്യയും ഒരുവിധം നല്ല പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷെങ്കിൽ ക്രൊയേഷ്യയുടെ മിഡ്ഫീൽഡ് അത്ര സ്ട്രോങ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അവർക്ക് അറ്റാക്കിങ്ങിൽ വേണ്ടത്ര ഒരു ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു. സെനഗൽ കളികളിൽ തോറ്റുവെന്നു വരികയിലും സെനഗലിന്റെ ഗോൾ കീപ്പർ എഡ്വാർഡോ മെൻഡിയുടെ ചില മികച്ച രക്ഷപ്പെടുത്തലുകൾ ഏത് ഗോൾ കീപ്പറിനും നല്ലൊരു പാഠമാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെ നടത്തിയ നല്ല സേവുകളിൽ എഡ്വാർഡോ മെൻഡിയുടെ പേരിലാണ് കുറിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പല ടീമുകളുടെയും മത്സരത്തിന്റെ ഗതി നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മത്സരത്തിലെ അവരുടെ പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ, അറ്റാക്കിംഗ് ആൻഡ് കൗണ്ടർ അറ്റാക്കിംഗിന് ടീമുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഈ ലോകകപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരു അറ്റാക്ക് കഴിഞ്ഞാൽ ഉടനെ തിരികെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നതിൽ ടീമുകൾ കാണിക്കുന്ന ശ്രദ്ധ, പല ഗോളുകളും അതിൽ കൂടി തന്നെ സ്കോർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഈ ടൂർണമെന്റിൽ കാണികൾക്ക് വളരെ ആവേശം പകരുന്ന ഒരു വസ്തുതയാണ്. ഈ ലോകകപ്പ് കൂടുതൽ മത്സരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഗോളുകളുടെ എണ്ണം കൂടുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, 2022 ലോകകപ്പിൽ 172 ഗോളുകളാണ് മൊത്തത്തിൽ സ്കോർ ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഗ്രൂപ്പ് റൗണ്ടുകൾ അവസാനിക്കുന്നതിന് മുമ്പ്, ലീഗ് മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ 172 എന്നുള്ള ഗോളുകളുടെ എണ്ണം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ മറികടന്നു. ഇതുവരെ 175 ഗോളുകൾ സ്കോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ നമുക്ക് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ഒരു സർവകാല റെക്കോർഡായിട്ട് മാറും ഗോളുകളുടെ പട്ടിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഓരോ കളിക്കാരും സ്കോർ ചെയ്തിട്ടുള്ള ഗോളുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള ആ ഒരു മത്സരത്തിൽ മെസ്സി, അർജന്റീനയുടെ മെസ്സി 5 അടിച്ച് മുന്നിൽ നിൽക്കുന്നു. ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ 4 അടിച്ച് തൊട്ടുപുറകിലുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ കിലിയൻ എംബപ്പെ, നോർവേയുടെ എർലിംഗ് ഹാലൻഡ് എന്നിവര് കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഗോൾ പട്ടികയിൽ ഗോൾഡൻ ബൂട്ട് ഇപ്രാവശ്യം ആർക്ക് ലഭിക്കുമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രവചിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നിരുന്നാലും ഈ കളിക്കാര് തുടർന്നും കൂടുതൽ ഗോളുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടുതൽ ഗോളുകൾ നേടി മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ പട്ടികയിൽ സ്ഥാനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ നിലനിർത്താം. ജർമ്മനി നല്ല മികച്ച ഫോമിലാണ്. അവരുടെ സ്കോറിംഗ് വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സ്പെയിന് ശക്തമായിട്ടുള്ള നിലവാരവും, അതായത് ബോൾ പൊസിഷനിലും സാങ്കേതിക മികവിലും സ്പെയിൻ നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെന്ന് വരികിൽ, അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, കൊളംബിയ ടീമുകൾ അവസാന ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ ആ ഘട്ടത്തിലേക്ക് കടന്നു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മെക്സിക്കോ അവരുടെ ആതിഥേയരുടെ, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ കളിക്കുന്നു എന്നുള്ള രീതിയിൽ അവർക്കൊരു മുൻതൂക്കമുണ്ട്. കൊളംബിയ ഏത് ടീമിനെയും വെല്ലുവിളിക്കത്തക്കവണ്ണം ശക്തിയുള്ള ഒരു ടീമാണ്. ഇവരെയൊക്കെ എതിരാളികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ടീമുകളാണ്. നോർവേയും മൊറോക്കോയും സ്വിറ്റ്സർലൻഡും ഏത് ടീമുകൾക്കും വെല്ലുവിളികൾ ഉയർത്തുവാൻ പറ്റിയ ടീമുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32, പ്രത്യേകിച്ച് അവിടെ നോക്കൌട്ട് മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് ടീമുകളുടെ സ്ട്രാറ്റജികളിലും അവരുടെ ഓരോ നീക്കങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവാം. ഗോൾ നേടാനുള്ള ആവേശത്തോടൊപ്പം തന്നെ ഗോൾ അടിപ്പിക്കാതിരിക്കാനുള്ള ശ്രമവും ടീമുകളുടെ ഭാഗത്തു നിന്നുണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് ഒരു പ്രതീക്ഷ നിലനിർത്തുകയാണെന്ന് വരിയിൽ, അർജന്റീന, ബ്രസീൽ, ജർമ്മനി, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകൾ സെമി ഫൈനൽ ബെർത്ത്, ഇതിലേതെങ്കിലും 4 സെമി ഫൈനൽ ബെർത്ത് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഫുട്ബോളാണ്, ഏത് അട്ടിമറിയും ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് ടീമിനും ഈ അവസാന 16 വരുന്ന ടീമുകളിൽ പലരും കൂടുതൽ കൂടുതൽ ശക്തരായിരിക്കും. അവർക്ക് സെമി ഫൈനലിലേക്ക് എത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മെക്സിക്കോയിൽ നിന്നും നല്ല പ്രകടനവും നമുക്ക് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോളിലെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആവേശം നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളതുകൂടെ നമ്മളൊന്ന് കണക്കിലെടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ 90.4 ശ്രോതാക്കളിൽ ലഭിക്കുന്ന ഏറിയയിൽ അവരുടെ നാട്ടിലുള്ള രീതികളിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണെന്ന് വരികിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെങ്ങും ഫ്ലക്സുകളും ബാനറുകളും കട്ടൗട്ടുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള അടിക്കുറിപ്പുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളിക്ക് ആവേശം പകരുന്ന അനേകരുണ്ട്. ഈ ലോകകപ്പ് ഫുട്ബോൾ വീക്ഷിക്കുന്ന അനേകരുണ്ട്. അവരുടെ എല്ലാം ആവേശം നമ്മൾ ഈ തരത്തിലുള്ള പ്രകടനങ്ങളിലൂടെ നമ്മൾ വിലയിരുത്തപ്പെടുകയാണ്. പത്തനംതിട്ട ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഒട്ടേറെ പരിപാടികൾ ലോകകപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തി. അവര് പിന്നെ വേൾഡ് കപ്പ് പെനാൽറ്റി ഷൂട്ടൌട്ട് വേൾഡ് കപ്പ് ഷൂട്ടൌട്ട് എന്നുള്ള പേരിൽ നടത്തി. അതിൽ എഫ് സി തിരുവല്ല എന്ന് പറയുന്ന ക്ലബ്ബാണ് ജേതാക്കളായത്. ഈ ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകകപ്പിന്റെ ആവേശത്തില് ഫുട്ബോൾ വളരെ ആവേശത്തോടുകൂടി ഉൾക്കൊണ്ടിട്ടുള്ള ക്ലബ്ബുകളെയും സ്കൂളുകളെയും അതുപോലെ സ്ഥാപനങ്ങളെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ലോകകപ്പിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം.
2: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെയും പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
0: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4
1: എപ്പോ
0: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
0: പിന്നല്ല
2: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
0: റേഡിയോ മാക്ഫസ് 90.4 മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്നാഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത്

പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ൽ വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ

0: ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: റേഡിയോ മാക്ഫസ്റ്റ് 90.4 മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇപ്പോൾ കേട്ടത്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടാം.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
3: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
4: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 ലൂടെ

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
0: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പിടി നല്ല ഗാനങ്ങളൊക്കെയായി നിശാഗന്ധിയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. നിശാഗന്ധിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ആർച്ചി അപർണയാണ്. മലയാളക്കരയുടെ ഉള്ളം തൊട്ടറിഞ്ഞ ഗാനരചയിതാവ്, നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ സൃഷ്ടിച്ച വ്യക്തി മറ്റാരുമല്ല പി ഭാസ്കരൻ. ഇന്ന് നിശാഗന്ധിയിൽ അദ്ദേഹത്തിന്റെ ഒരു പിടി മനോഹരമായ ഗാനങ്ങളാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഭർത്താവ് എന്ന ചിത്രത്തിന് വേണ്ടി വരികളൊരുക്കിയ കാക്കക്കുയിലെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായം ആരംഭിക്കുന്നത്. ടി കെ ബാലചന്ദ്രൻ, ഷീല എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് വി ദക്ഷിണാമൂർത്തിയാണ്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങളൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് മൂടുപടം എന്ന ചിത്രത്തിലെ മറ്റൊരു ഗാനമാണ്. സത്യൻ, മധു, അംബിക, ഷീല എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. വ്യത്യസ്തമായൊരു പ്രമേയമായിരുന്നു കേട്ടോ ഈ ചിത്രം നമ്മളോട് പറഞ്ഞത്. ഇതിലെ തളിരിട്ട കിനാക്കൾ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് നിശാഗന്ധിയിലെടുത്തത്. എം എസ് ബാബുരാജിന്റെ ഈണം, പി ഭാസ്കരന്റെ വരികൾ. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനിയടുത്തതായി.

ഏടിപ്പെടുത്തുന്ന മലയാള ചലച്ചിത്രങ്ങളുടെ പേരെടുത്താൽ ആദ്യം മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭാർഗവി നിലയം എന്ന പേരായിരിക്കല്ലേ. ഈ ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ വരികളൊരുക്കിയ ഒരു മനോഹരമായ ഗാനമുണ്ട്, താമസമെന്തി വരുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം. മധു, നസീർ, വിജയ, നിർമ്മല എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ വരികളൊരുക്കി എം എസ് ബാബുരാജ് ഈണം പകർന്ന താമസമെന്തി വരുവാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം ആസ്വദിക്കാം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

ചില ഗാനങ്ങൾ അങ്ങനെയാണല്ലേ, എത്ര കാലം കഴിഞ്ഞാലും എത്ര തലമുറ മാറിയാലും പുതിയ തലമുറയുടെ മനസ്സിലും അങ്ങ് ആഴത്തിൽ പതിഞ്ഞു പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ പി ഭാസ്കരന്റേതായി പിറവിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗാനമാണ് അഞ്ജന കണ്ണെഴുതി എന്ന് തുടങ്ങുന്നത്. തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് MS ബാബുരാജ് ഈണം പകർന്നതാണ് ഈ മനോഹരമായ ഗാനം. നിശാഗിന്ദിയിൽ ഇനി അടുത്തതായി അഞ്ജന കണ്ണെഴുതി എന്ന് തുടങ്ങുന്നത്.

പഴയ കാലഘട്ടത്തിലെ ഓർമ്മകളും ആ നാടിന്റെ സൗന്ദര്യമൊക്കെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരുപിടി മധുരമുള്ള ഗാനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിഷാഗിന്ദിയാണ്. ഒപ്പമുള്ളത് ഞാൻ ആർജി അപർണയാണ്. നിഷാഗിന്ദിയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ പി ഭാസ്കരൻ എന്ന അതുല്യ കലാകാരന്റെ സൃഷ്ടികളാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് തുടങ്ങുന്ന ഗാനം. കളിത്തോഴൻ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. നമുക്കറിയാം നസീർ, ഷീല എന്നിവരായിരുന്നു ഈ ചിത്രത്തില് പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജൻ മാഷാണ് കേട്ടോ. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിഷാഗന്ധിയിലൂടെ.

നല്ല നല്ല ഗാനങ്ങളൊക്കെയാണ് ധാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നിശാഗന്ധിയിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത് സ്വർണമുഖിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ജാനകിയമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു പാട്ട് വന്നിരിക്കുമല്ലേ. ജാനകിയമ്മയുടെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്നും മികച്ചതാണെങ്കിലും ഈ ഒരു പാട്ടിന് വല്ലാത്തൊരു ഭംഗിയുണ്ട് എന്ന് ഇടക്ക് തോന്നിപ്പോകാറുണ്ട്. പി ഭാസ്കരന്റെ വരികളാണ്, ജോൺസൺ മാഷിന്റെ ഈണമാണ്. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. ആസ്വദിക്കാം സ്വർണമുഖിലെ എന്ന ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

പി ഭാസ്കറിന്റെ വരികളിൽ എന്തൊക്കെയോ ഒരു മാന്ത്രികത ഒളിഞ്ഞിരിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അത്രയ്ക്കും ഭംഗിയാണ് ആ ഗാനങ്ങൾ ഓരോന്നിനും. അത്തരത്തിലുള്ള മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മുറപ്പെണ്ണ് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ വരികളൊരുക്കി, വി എ ചിദംബരാനന്ദൻ സംഗീതം നൽകിയ കടത്തുതോണി എന്ന് തുടങ്ങുന്ന ഗാനം. മുറപ്പെണ്ണ് എന്ന ചിത്രം നോക്കുകയാണെങ്കിൽ നസീർ, മധു, ശാരദ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. അപ്പോൾ ഈ ചിത്രത്തിലെ കടത്തുതോണി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനത്തിനായി കാതോർക്കാം നിശാഖിന്തിയിലൂടെ.

ചിദംബരാനന്ദൻ എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന കടത്തുതോണി എന്ന മനോഹരമായ ഗാനം കേട്ട് തിരക്കിയെത്തിയിരിക്കുകയാണല്ലേ. ഇനി നമ്മൾ നിശാഗന്ധിയിൽ അടുത്തതായി ഇതേ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനത്തിലേക്ക് പോകാം. ചിത്രം കായംകുളം കൊച്ചുണ്ണി, ഗാനം ആറ്റുവഞ്ചി കടവിൽ. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

ശാരദ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു സ്ത്രീ. ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്നതായിരിക്കും അല്ലേ? എല്ലാ ഗാനങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് എന്ന് പറയാറുണ്ട്. ഇതിലെ ഇന്നലെ നീയൊരു എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമുണ്ട്. ആ ഒരു ഗാനമാണ് നിശാഗന്ധിയിൽ ഇനിയെടുത്തത്. വരികൾ ഒരുക്കിയിരിക്കുന്നത് പി ഭാസ്കരനാണ്, സംഗീതം വി ദക്ഷിണാമൂർത്തി. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

നമ്മുടെ മനസ്സിനെ ഒരുപാട് പിന്നിലേക്ക് ആ മനോഹരമായ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മധുരമുള്ള ഗാനങ്ങളൊക്കെയാണ് ധായ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിശാഗന്ധിയുടെ ഈ ഒരു അധ്യായം ധായയുടെ പൂർണ്ണമാകാൻ പോവുകയാണ്. നിശാഗന്ധിയിലെ അവസാനത്തെ ഗാനത്തിനായി കാതോർക്കാം. അവസാന ഗാനം ഭാഗ്യജാതകം എന്ന ചിത്രത്തിലെ ആദ്യത്തെ കൺമണി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഒരു ഗാനം കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ലല്ലേ? കാലം ഒരുപാട് കഴിഞ്ഞ്, തലമുറകൾ ഒരുപാട് കഴിഞ്ഞാലും ഇന്നും ഈ പുതിയ തലമുറയുടെ ഇടയിലും ഈ ഒരു പാട്ടിന് വല്ലാത്ത പ്രസക്തിയുണ്ട്. സത്യൻ, മധു, ശാരദ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഭാഗ്യജാതകം എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. സംഗീതമൊരുക്കിയിരിക്കുന്നത് MS ബാബുരാജാണ്. ഈ മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായവും ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട വാങ്ങുന്നു RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.